0: See, when this ghost enters, see, usually bacteria enters only the body. Certain psychic influence, they enter the mind. But when the ghost enters, it enters the ego. It becomes one with your ego and you speak as a ghost. And here, Arunachaleshwara Bhagavan says, you are also a ghost. And the ego is a ghost. So to see the ego out, you enter that spot. Aham puhundu and eerthu. Outwardly, the guru gives you the teaching and makes the mind go inward. And from when the mind is sufficiently introverted, from the depth, a force arises which pulls eerthu ahaguhai in the real I. In the real I. People ask, what is heart? Heart is real I. In the real I, it is locked. The ego is made to merge in the real I. Aha guhai shirai. Shirai means imprisonment. You cannot move out. You come to Arunachala, he imprisons you. Bhagavan, even he was living in the hill, there were people who gave him lot of trouble. See, no other field has more hypocrites and charlatans than this spiritual field. So many are there. So, just like when you want to become somebody in the world, you want to become somebody here also. So, if somebody becomes more somebody, you become envious. So, when many were there who thought everyone goes to this Ramana Maharshi, they gave trouble to Bhagavan. Many wanted to own Bhagavan as their disciple. Because Bhagavan was so silent, there was one person who wore that sannyasi dress. He will come and sit before Bhagavan. And when devotees came, he will say, "This boy is my disciple. Give him something. He has attained a high state by my blessing." Because Bhagavan keeps mauna, he will not say anything. When there was nobody there with Bhagavan, one day he told, "See, there is nothing, you are not going to lose anything. I will get much benefits by this. Don't come in between, come across." Then Bhagavan stood up, just went out. This person got angry, he spat on Bhagavan's face. Devotees later on came to know what happened. His name was Balananda. They said, "Bhagavan, ungale thuppinaarame." "Ama evlo vaati thuppina odambu thane poi." "Bhagavan, we heard that he spat on your face." Bhagavan said, "Yes. What is there? This body itself is thrown out many times. What is new in it?" So later on, many people like this gave trouble to him. Somebody, some swami came, they said, "Arunachaleshwara appeared before me. I was meditating in Arunachaleshwara temple. Suddenly Arunachala Shiva came before me and showed me your form and asked me to come to you and give you mantrobadesha, initiation." See, usually we will get afraid because some swami comes, we will think, we don't know whether it is real. What is wrong in getting initiated? Then after getting initiated, you will know that you are imprisoned with that person. So this person came to Bhagavan and told, he asked me to give you initiation. Bhagavan calmly said, "Let the same Arunachala come in my dream and tell me to take initiation from you." "Then I will take." So many were there to own Bhagavan. Many were giving him troubles. He was not affected, but there was difficulty. Physically, he was sometimes tortured. So actually, Bhagavan is a very soft person. Even some story, he will start weeping, melting. So one day he felt, "Why trouble these people? They are troubled because I stay here. Let me go out of Tiruvannamalai." He wanted to go out of Tiruvannamalai. And when he was walking down, one devotee saw Bhagavan quickly moving out. He asked, Swami, where are you going? Bhagavan did not reply. That devotee simply embraced Bhagavan, caught hold of him. I will not leave you out of Thiruvannamalai. Arunachala entered him perhaps, not allowing Bhagavan to go out. Bhagavan said, leave me, I want to go. He didn't leave. Bhagavan thought, okay, after few hours he will go, because hunger will come, he will go. So it was mid-noon, it was nearing evening, this person was not going. Then Bhagavan said, go and take some food. No, no, if I go, he will leave Thiruvannamalai. And at that time, that Ishanya Matam Swami came there. This person, you know, he gave Bhagavan to that Swami and left for food. That Swami is a very powerful person. He said, Swami, I will take to Ishanya Matam. Then Bhagavan thought, if I go there, I will be worshipped, more trouble will follow. Better go back to Skandashram. He went back. This happened many times. In some form or the other, that Arunachala's complete security, affection, like a mother and father, was always there. See, Bhagavan used to wander in mountain. Everywhere he used to walk. And he often said, there is not a single spot in the hill where my feet has not touched. So much he has wandered. It is not that simply he was sitting without moving. Inwardly he was awakened. He was just allowing that experience to get absorbed in the system. Just he was not entering into anything, involving in anything, just moving about in the hill. At that time, he was doing it too much, because it was terrifying heat in Thiruvannamalai. He went somewhere up the hill. Then Bhagavan says, there was an old lady sitting on a tree. See, that itself is very strange. She saw Bhagavan, and usually people around Thiruvannamalai, they knew him. And they will speak to him only with respect. But this old lady, she said, "Yanga alayare." She asked Bhagavan, "Where are you wandering?" That, you know, very slang language. "Where are you wandering here and there?" Ponna paadaila poda. That is a very abusive usage. See, only after death, they will put you in a, what to say, that structure, something like a structure. So she was telling Bhagavan, you will be put in a structure. Why do you wander about so much in this burning heat? Why don't you stay in some cool place? Out of that motherly love, then Bhagavan said, I just kept quiet and walked away from that spot. I didn't even want to look back. Because Bhagavan said, Ammayum appanum ahi. This is like Mother Ayyavammal herself. Arunachaleshwara appeared as Ayyavammal. Arunachaleshwara appeared in another form. And Arunachaleshwara appeared as that Kirai party giving food to Bhagavan. See, anatha means a person who has no one as his own. And there is a particular vyakhyana for that. Ah, that word ah represents God. Akaravachyaha Narayana. Nathaha esham. When Narayana or Ishvara is your natha, you are an anatha. You don't have one particular mother or father. Lot of mothers, lot of fathers, lot of family people. Everyone looks after you. Ishvara in many, many forms pours forth his compassion, grace on you. So, Ishvara brought me from Madurai to Thiruvannamalai and did not allow me to go out. The every attempt that made me to go out was foiled by him. Bhagavan later on told G.V. Subramaya, he had lot of family problems. One devotee who felt Bhagavan is like his father. So his wife died, his children died, many problems were there in his life. So when he was so much suffering, out of compassion, Bhagavan told, why don't you live like me? G.V. Subramanya asked Bhagavan, Bhagavan, how is it possible? Is it possible to be like you? Bhagavan said, why not? Then Bhagavan narrated these incidents. That Skandashramam, I wanted to avoid Skandashramam and go away from Trivannamalai. And the result is this big Ramanashramam. Bhagavan says, I wanted to avoid a small ashramam. Later on, I got a very big ashramam. So, never try to escape from your destiny. Do not have any choice that this is better. I will opt for this. I don't want this. Whatever has fallen in your lot, whether sweet or bitter, enjoy it. Become one with it. Don't choose this from that. This is Bhagavan's teaching to G.V. Subramanya. Whatever comes. See, common sense is very much necessary for the highest spiritual wisdom. The nature, there is common sense. The heart, there is intelligence. So, here Bhagavan says, Aham Puhunti. You pushed me out of the world. You pulled me out of the world. And made me stay without any movement in the heart. Shirai. Ahaguhai. Shirai. The I itself is the guhai. Cave. Ahaguhai. Shirayai. As imprisoned. Amarvittad. Made me sit there. In Kol Arunachala. What expression. What power of grace. How wonderful is thy grace, O Arunachala. So, now the next song, Bhagavan says, I didn't ask you to come to my house. I didn't invite you to Madurai. I never did. People are going around Giri Pradakshina doing so many japa, dhyana. I have never done anything. You out of your own will came and caught hold of me. Arkavenai andanai. You just enslaved me and now you want to leave me. See, this is all for us. When we suffer that period of voidness, it usually occurs for every seeker. Sometime there are moments when you are peaceful. There are moments when you are very deep. And there are moments when you are in a desert. There are periods when you are very active. You can see it in that inner field, new and fresh things manifest every moment. We hold on to some very old manifestation and want it to continue. But ever fresh things will manifest. You can see it. And you cannot hold on to anything in nature. Today you are in meditation. And after meditation you will think, oh, today it is over. Now I am a realized person. Next day, the place where meditation was there is a railway station. Nothing. All kind of things comes and goes. Then what happens? Prakasham cha pravrtim cha mohameva cha pandava na dveshti sam pravrtani na nivrtani kamshati. In Bhagavad Gita, Lord says, prakasha pravrti moham. Prakasha means sattvaguna, effulgence. Pravrti means work. Moha means delusion, sleep, dullness, inertia. These three things occur to everyone because they are the part and parcel of nature. You cannot separate them from nature. This triguna will be active as long as you are alive. And a person who knows the truth, he will not get addicted to any moods. Either to spiritual moods or to worldly moods, he is not affected by any moods. moods will come and go. Meditation will come and go. Sleep will come and go. Activity will come and go. And somebody said, Bhagavan, I often get angry. Bhagavan asked, when did you get angry last? Yesterday morning. Why do you keep it even now? Recollect it. It is not that Bhagavan is justifying. He wants you to know that the only way to transcend nature is to ignore it. That is why in talks, gospel, when somebody asks Bhagavan, what to do with thoughts, Bhagavan says, scorch them by ignoring them. A very powerful expression. Bhagavan says, scorch them by ignoring them. How to scorch? Ignore them. So these three, sattva, rajas and tamas, will be there in nature and do not get attached to anything. Be the substratum where everything appears and disappears. Just as pictures appear and disappear in a film without touching the screen, so too you can see many things appear and disappear in awareness. But asango hi ayam purusha. The Upanishad declares that the purusha, the self, is not touched by anything. Asango hi ayam purusha. This is a mahavakya. It's not simply four mahavakyas. Asango hi ayam purusha. This purusha, this atma, the self, is never corrupted by anything. So people will ask, then we can do anything and we will not be affected. It is not. Because if you identify with that purusha, it is impossible for you to do any, move as you wish. It is not possible. Because all perversions come when you get associated with the mind. The moment you identify with the self, you cannot act without order. Because the very nature of the self is order. The Vedas say, Ritam Satyam. The moment you are established in Satyam, Ritam naturally happens. See, Ritam in Sanskrit means truth. It also means the rhythm in English. That English rhythm came perhaps from this word, rhythm in Sanskrit. The rhythm in Sanskrit is the tala, that perfect order. Satyam is the center and rhythm is the circumference. If you are centered in truth, discipline, order must be there in the circumference. Without order in the circumference, you claim to have established in the truth, that is only hypocrisy. It is not possible. Because the very nature of the center is that it puts everything around in harmony, in order. That you can see in Bhagavan's life. The entire life is a perfect rhythmic music festival. It is not that simply when he spoke or when he wrote, when he took food, when he walked, when he went up the hill, when he came down, when he sat, even when he snored. There was no period for him to and going in and coming out. போக்கு வரவு இல்லா பொது வெளி பகவான் இன் அக்ஷரமணமாலை சேஸ் தட் சிதாகாஷா தட் டிவிஷன்லெஸ் ஸ்பேஸ் வேர் தேர் இஸ் நோ என்டரிங் ஆர் கமிங் அவுட் கோயிங் இன் ஆர் கமிங் அவுட் போக்கு வரவு இல்லா பொது வெளியினில் அருள் போராட்டம் த ஸ்போர்ட் ஆஃப் கிரேஸ் வென் யூ ஆர் எஸ்டாப்ளிஷ்ட் இன் தட் டிவிஷன்லெஸ் ஸ்பேஸ் தென் யூ ஹாவ் த டிலைட் ஆஃப் த ஸ்போர்ட் ஆஃப் கிரேஸ் அருள் போராட்டம் காட்டு என் அருணாச்சலம். That போராட்டம் usually means conflict. Conflict is there as long as the ego is there. There is a conflict between the power of grace and the force of ego. But ultimately, this ego will be swallowed by the power of grace. That is அருள் போராட்டம். The Puranas, they picture Lord coming and fighting with a person and killing him. And the story ends that the person who was killed, he got liberated. This has to happen within every seeker's heart. The Lord should have the avatara and kill the ego. Hiranyakashipu, Hiranyaksha. Everything is there. Every time we are all carrying in our heart. So, here, aham puhundu, entering my heart, pulled me out of my house, you brought me to your house. Bhagavan always considered Arunachala as his house. G.V. Subramaya had two daughters. They were very close with Bhagavan, Lalita and Indra. With both of them, Bhagavan, very closely Bhagavan behaved with them. So the small children, so this Lalita, she will play with Bhagavan. Indra, she will also play. One day, one of these children, she was playing in Bhagavan's room. She was taking some books, putting it down, taking Bhagavan's walking stick. Bhagavan often asked her, what are you doing? Enna pandre? Na unnume pannaliye. She said, I am not doing anything. Then Bhagavan said, this is jnani state. Always, even if you act constantly, you never feel you are doing anything. The other child, Bhagavan, somehow she read Bhagavan's Upadesha Saram in Telugu and picked up three words, Deho Naham Koham Soham. Very essence of the Upadesha Saram, she took it and started uttering it to Bhagavan. Deho Naham. She said, I am not the body. Koham, who am I? Soham, I am the self. Bhagavan liked it very much. Bhagavan said, again and again, tell me that. And whenever that child came before Bhagavan, he will make that child tell those three words. Deho Naham, Koham, Soham. I am not the body. Then who am I? I am the self. One day, one great devotee, he asked Bhagavan, it is very difficult even for great scholars to understand these things. You are teaching these children? Then Bhagavan, you know, looked at him and he asked, do you think only through intellect you can understand? Buddhiyala purinjikiradu dhaan purinjikiradu oi. Then that devotee, you know, he very much felt very sorry that he spoke something like that to Bhagavan. Because Bhagavan constantly taught that child that Deho Naham Koham Soham. And after that vacation, they were going back to their place. Bhagavan was going up the hill. This G.V. Subramaya with his children came and did namaskara to Bhagavan. Bhagavan with his walking stick touched that child and told, tell me what I taught you. And that child told, Deho Naham Koham Soham. Right. Keep it in your heart. I am going to my home. You go to your house. Saying this, Bhagavan walked up the hill. And within few months, that child dropped its body, saying, Deho Naham Koham Soham. We think, Bhagavan always used to say, you only look at the body and say it is a child. Perhaps it is a very old soul. You see a very old person and wants him to learn Vedanta, but he understands nothing. Shankaracharya, when he was only 8 years old, said, wrote works in Vedanta. But after becoming 80 years, they say very difficult, abstract. What? Bhajagovindam. They are great intellectuals in the world, but fail to grasp anything spiritual. But there are children who grasp, they are so sharp spiritually, that grasping spiritual things is not simply the power of by-hearting. If we by-heart certain things, we think they know so much. You need not by-heart. You need not repeat things. But Bhagavan made that child know this, and within few months, that child dropped its body. Bhagavan was preparing that inner being for the takeoff. So, Bhagavan there, he told, I am going to my home. So, Arunachala is his home. He considered Arunachala as his home. Always worshipped Arunachala, walked in Arunachala, looked at Arunachala. Perhaps Bhagavan came down from the hill only to look at the hill. Ahaguhai shirayai amarvittati. You made me safely sit in your cave and guarded me, protected me, poured forth your grace. Enkol Arunachala, how to express the power. I did not ask you to come to Madurai. Yarukkavenai andane. Why did you come and enslave? Now you have no right to leave me. Yarukkavenai andane. Agatridil. Agatridil. The word agatral means pushing away. Agatridil. Bhagavan then it's not simply warning, it is a threat. Bhagavan threats Arunachala that the whole world will speak ill about you. Whole world will say, don't go to Arunachala because he caught hold of a boy from Madurai and brought him to Trivannamalai and left him in streets. So, akilam palithidum. Everyone will, they will not praise you. Indirectly, Bhagavan says, you want praise. That is why you brought me here. It is the nature of the Lord. See, you cannot deny it. Because in Sahasranama, there is one name for Lord, Stotra Priya. The Lord loves Stotra. That is why we also like fame, people speaking good about us. Because the inner being, he needs it. In our Purana also we see, whenever a god appears, all the sages, they worship him with praise. Praise when it is fed to the ego, it is flattery. Praise when it is aimed at the self, it is stotra. It is a hymn, a divine hymn. Because every praise fits in him. No praise can fit in the ego. So whatever praise you give, whatever way you worship. See, certain Mahatmas, they used to give so much to that inner being. There was one Swami who went to America. He's a very well-known person, Swami Ramatirtha. He always used to call himself as Rama, Rama. He never said I. And sometimes he used to say that Rama is God. Rama is not this person. So once he had a meeting with the then American president. So many of his followers, they said, Swami, at least for the etiquette, you should not say Rama, Rama before him. You should say, I. That is the normal behavior. You should not say, Rama, Rama. Ramatirtha simply smiled. But when that president came, they had a conversation. Instead of saying Rama, he said, Emperor Rama. Because, he said, I am not an ordinary president. I am the ruler of the entire universe. And my empire, I will never lose. Your empire you will lose by 5 years. But my empire, I will never lose. It is always theirs. Atma purastad, atma paschat. Shruti says, atma paschad, atma purastad, atma dakshinataha, atmottaradaha, atmai vedam sarvam. Sasvaradu bhavati, evam pashyan, evam manvanaha, evam vijanan, atmaratihi, atmakridaha, atmamithunaha, atmanandaha, sasvaradu bhavati, sarveshu lokeshu kamacharo bhavati. Chandogya Upanishad says, for the jnani, behind is the Atman, in the front is this Atman, right side Atman, left side Atman, above is the self, down is the self, and he delights in the self, he sports in the self, he has his joy in the self. Atmaratihi, Atma Kridaha, Atma Mithunaha, Atmanandaha, Saswarad Bhavati. He is the monarch, the sovereign ruler. Sarveshu Lokeshu Kamacharo Bhavati. He moves about freely, without any interruption, without any obstacle in all the worlds. Because the only obstacle is this ego, this fellow. Once he is removed, there is no division. So, Bhagavan says, how to express Enkul Arunachala. We will continue tomorrow the same time. Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala, Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala, Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala. Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala. Yato mamatma bhavasitvameva, tato na vachyam mamakinjitasti. Yathataveshtam kurumam tathaivatvam atmanatham ramanam bhajam.
1: Om Namah Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ശങ്കരാചാര്യർക്കും മറ്റും ശേഷം ഉണ്ടായിട്ടുള്ള നൈയായികന്മാരുടെ ഈ അഭിപ്രായങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നവ്യ നൈയായികന്മാരെന്ന് പറയും. ലിംഗേശോപാധ്യായൻ എന്ന് പറയുന്ന ഒരാൾ, തത്വചിന്താമണി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥ ന്യായശാസ്ത്രത്തിൽ ന്യായത്തിന് അതുകൊണ്ട് വളരെ നൈയായികന്മാരുടെ ചിന്തകൾക്കെല്ലാം വളരെ വ്യത്യാസം വന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ നവ്യ നൈയായികന്മാർ പറയുമ്പോൾ അവരെല്ലാം പിന്നീട് ആത്മാവെന്നും മോക്ഷമെന്നൊക്കെ പറയുന്നത് ഈ അദ്വൈതി പറയുന്നതിന് തന്നെയാണ്. അവർ നവ്യ ന്യായത്തിലേക്ക് പ്രവേശിച്ച പലരും പിന്നീട് അദ്വൈതികളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വിശദീകരണം വെച്ച് നോക്കുമ്പോൾ അവർ ന്യായശാസ്ത്രത്തിൽ തന്നെ അവർ വിശദീകരിക്കുന്നത് ഈ അദ്വൈതം പറയുന്ന പോലെ തന്നെയാണ്. ആത്മാവിനെ അവരനുപജനീയമായി സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ആത്മാവിന്റെ അജ്ഞാനനാശം, അതാണ് മോക്ഷത്തിന്റെല്ലാം ഈ അദ്വൈത സിദ്ധാന്തമാണ് നവ്യ ന്യായത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സാംഖ്യന്മാർ പറയുന്നത് പ്രകൃതി പുരുഷ വിവേകം. സാംഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് നിർഗുണമാണ്. പ്രകൃതി പുരുഷ വിവേകം കൊണ്ട്, വിവേകം എന്ന് പറയുന്ന ജ്ഞാനമാണ്, ആ ജ്ഞാനം കൊണ്ട് പ്രകൃതിയിൽ നിന്നും ആ പുരുഷനെ വേർതിരിക്കുന്നു. ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രകൃതി ബന്ധനകാരിയല്ല. പ്രകൃതി അവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ലയിക്കുന്നു. ആ പുരുഷൻ ആത്മാവ് മുക്തനായിത്തീരുന്നു. ജൈനന്മാരും മറ്റും പറയുന്നത് ഈ ആത്മാവ് എന്ന് പറയുന്നത് അതിന് ഒരു നിശ്ചിതമായ പരിണാമ അളവുള്ള ഒന്നാണ്. എന്റെ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുമ്പോൾ എന്റെ അത്ര വലുപ്പം കാണുന്നു. ഉറുമ്പിന്റെ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുമ്പോൾ ആത്മാവ് ഉറുമ്പിന്റെ അത്ര കാണുന്നു. ആനയുടെ ആത്മാവ് ആനയുടെ അത്ര കാണും. ഈ ആത്മാവ് ശുദ്ധമായി ഊർധ്വലോകത്തിലേക്ക്, നമ്മൾ ഊർധ്വലോകത്തിൽ പോയി ഇരിക്കുന്നതാണ് മുക്തി എന്നാണ് ജൈനന്മാരിൽ. ബൗദ്ധന്മാരിൽ വിജ്ഞാനവാദികൾ പറയുന്നത് വിജ്ഞാനത്തിന്റെ ശുദ്ധി, വാസനയുടെ നാശം, അത് സംഭവിക്കുമ്പോൾ വിജ്ഞാനം ശുദ്ധമാകുന്നു, അത് ആത്മാവെന്ന് പറയുന്നു. സർവശൂന്യമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് എന്ന് പറയുന്ന ബൗദ്ധന്മാരുണ്ട്. അവരെ മാധ്യമന്മാരെന്ന് പറയുന്നു. സർവവും ശൂന്യമാണ്, ആ ശൂന്യതയിൽ എത്തിച്ചേരും. ആശൂന്യഭാവത്തിലെത്തിച്ചേരുക എന്ന് പറയുന്നു. അതിൽ തന്നെ നവ്യന്മാരുണ്ട്, അവർ പറയുന്നു അദ്വൈതി പറയുന്ന പോലെ തന്നെ സത്വന്നോ അസത്വന്നോ സതത്വ വിജയമെന്നോ സതത്വത് വിലക്ഷണമെന്നോ പറയാൻ കഴിയാത്ത ഒരു തത്വം, ആ തത്വഭാവത്തിലെത്തിച്ചേരുന്നതാണ് മോക്ഷമെന്ന് ബോധന്മാർ പറയുന്നു. അങ്ങനെ സൗത്രാന്തികന്മാർ വൈഭാഷികന്മാരെല്ലാം പറയുന്നു ജ്ഞാനവിശുദ്ധി, ജ്ഞാനത്തിന്റെ പരിശുദ്ധിയാണ് മോക്ഷം, അതിനുള്ള നിർവ്വാണം എന്ന് പറയുന്നതാണ് ശുദ്ധവിജ്ഞാനം, അതാണ് മോക്ഷം എന്ന് പറയുന്നു. അതിനുള്ള സാധനങ്ങളൊക്കെ അവരെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ മോക്ഷത്തെ കുറിച്ച് ഇവർക്കും അവരവരുടെ ഇതുണ്ട്, ഓരോ സങ്കല്പങ്ങളുണ്ട്. ഇതിനെ എന്തെന്നുണ്ടെങ്കിലും ഗ്യാസ് പറയരുത്, എല്ലാവർക്കും ഒരു ചുമതല വിഷവാതകം വന്നു വന്ന്. അപ്പോ ഇങ്ങനെ മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിഭിന്നമാണ്. അപ്പൊ എല്ലാവരും ഒരു കാര്യം പറയുന്നുണ്ട്, ദുഃഖനാശം അതാണ് മോക്ഷം. അക്കാര്യത്തിൽ എല്ലാവരും, പിന്നെ മിക്കവാറും എല്ലാ ദാർശനികന്മാരും പറയുന്നുണ്ട് വിവേകം ജ്ഞാനം അതാണ് മോക്ഷത്തിന് കാരണം. അതിൽ ആ മോക്ഷത്തിന്റെ സ്വരൂപത്തിൽ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ, മിക്കവാറും ആസ്തിക ദർശനവും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഹിജ്യന്തേ സർവസംശയ, സംശയത്തിലേക്ക് പോയി. സർവസംശയങ്ങളും നശിക്കുന്നു, ഹിജ്യരേ ഹൃദയ ഗ്രന്ഥി, അഹന്ത നശിക്കുമ്പോൾ അഹന്താനാശം ഒരിക്കലും ജ്ഞാനത്തിന് തടസ്സമല്ല. ഇതി ചൈവമാദീനി അവിദ്യാനിവൃത്തി ഫല ശ്രവണാനി, ഇവയെല്ലാം എന്താണ് അവിദ്യാനിവൃത്തി ഫലശ്രവണാനി. അവിദ്യാനിവൃത്തിയാണ് ഫലം എന്ന് പറയുന്നത്, അവിദ്യാനിവൃത്തിയാണ് ജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ശ്രവണങ്ങൾ നിജശ്രുതികൾ ഉപരുദ്ധേരൻ അതിന് ബാധ വരും, അതിന്റെ അർത്ഥത്തിന് അതിന് അത് അനർത്ഥകമായി തീരും. അപ്പോ ഇതിന്റെ ഫലം, ആത്മവിദ്യയുടെ ഫലം അജ്ഞാനനാശമാണെന്ന് പറയുന്ന ശ്രുതിക്കെല്ലാം വിരോധം വരും, ഇതെല്ലാം ഉപാസനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, എന്താണ് ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി ഇതി ചെയ്യുമാദീനി തദ്ഭാവാപത്തി വചനാനി സമ്പദാധിപക്ഷേ പിന്നെ സാമഞ്ജസ്യേന ഉപപദ്ധ്യേരൻ. വേറെയും ശ്രുതി പറയുന്നുണ്ട് ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ആ ബ്രഹ്മമായി തന്നെ തീരുന്നു. ഇതി ജൈവമാദീനി തദ്ഭാവാപത്തി, തദ്ഭാവം ബ്രഹ്മഭാവം ഈശ്വരഭാവം, തദ്ഭാവാപത്തി ഈശ്വരഭാവപ്രാപ്തി, അതിനെ കുറിച്ച് പറയുന്ന വചനങ്ങൾ ശ്രുതിവാക്യങ്ങൾ അതെല്ലാം എന്താണ് സമ്പദാധിപക്ഷേ ജ്ഞാന ഉപാസനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സാമഞ്ജസ്യേന യുക്തിയുക്തമായി ഉപബുദ്ധിയരൻ യോജിക്കത്തില്ല ചേരത്തില്ല, ഇതിനൊന്നും യുക്തിയില്ലാതെ വരും. ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി, ബ്രഹ്മവേദ ബ്രഹ്മയോ ഭൂതി എന്ന് പറയുന്നതാണ് ബ്രഹ്മഭാവാപത്തി എന്നാണ് പറയുന്നത്. കേവല ബ്രഹ്മസ്വരൂപത്തിൽ മുക്തൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതിനെല്ലാം വിരോധം വരും, ഇവരെ ജ്ഞാനത്തെ ഉപാസനയായി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാവന ചെയ്യുന്നത് അഹം ബ്രഹ്മാസ്മി എന്നോ ഞാൻ ഈശ്വരനാണെന്ന് ഭാവന ചെയ്യുന്നു, ഇതൊന്നും ജ്ഞാനമല്ല എന്നാണ് പറയുന്നതിന് താല്പര്യം. തസ്മാ എന്ന സമ്പദാതിരൂപം ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം, അതുകൊണ്ട് ആ പറഞ്ഞു വന്ന വിഷയത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം യുവാത്മ ബ്രഹ്മാത്മീകത്വം ജ്ഞാനം എന്ന് പറയുന്നത് എന്ന സമ്പദാതിരൂപം നമ്മുടെ ഭാവനയല്ല, ധ്യാനമല്ല, നമ്മുടെ ഉപാസനയല്ല. അതോ എന്ന പുരുഷ വ്യാപാര തന്ത്ര ബ്രഹ്മവിദ്യ, അതുകൊണ്ട് എന്താണ് ഈ ബ്രഹ്മവിദ്യ ആത്മബോധം പുരുഷ വ്യാപാര തന്ത്ര, പുരുഷ വ്യാപാരത്തിന് പുരുഷന്റെ പ്രവൃത്തിക്ക് അധീനമല്ല, പുരുഷ പ്രവൃത്തിക്ക് അധീനമല്ല. കിം ദർഹി പിന്നെന്താണ് പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു ജ്ഞാനവത് വസ്തുതന്ത്ര, പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു ജ്ഞാനവത്, പ്രത്യക്ഷാദി പ്രമാണ വിഷയമായിട്ടുള്ള വസ്തുജ്ഞാനം, അതായത് പ്രത്യക്ഷ പ്രമാണം കാണും അതിന്റെ വിഷയമായിരിക്കുന്നു ഈ പദാർത്ഥങ്ങളെല്ലാം, അതാണ് പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു, അതിന്റെ ജ്ഞാനം. വസ്തുവിനെ കണ്ടിട്ട് ഈ വസ്തുവാണെന്ന് ഞാൻ അറിയുന്നു, അതുപോലെ ഈ ജ്ഞാനം പോലെ വസ്തുതന്ത്ര വസ്തുവിനധീനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈശ്വരബോധം അത് ഈശ്വരനധീനമാണ്, ജീവനധീനമല്ല, ഈശ്വരന അധീനമാണ് ജീവനധീനമല്ല. ഏവം ഭൂതസ്യ ബ്രഹ്മണ സജ്ഞാനസ്യാചിത് യുക്തിയ ശക്തി കാരു അനുപ്രവേശ കൽപ്പയിലും, ഏവം ഭൂതസ്യ ബ്രഹ്മണ ഇതുവരെ വിശദീകരിച്ചു വന്ന ബ്രഹ്മതത്വം സജ്ഞാനസ്യ അതിനെ കുറിച്ചുള്ള ജ്ഞാനം, ഇത് രണ്ടും എന്താണ് കയാചിത് യുക്തിയ ഒരു യുക്തി കൊണ്ടും കയാചിത്യ യുക്തി കൊണ്ടും സഖ്യ കാര്യ അനുപ്രവേശ കൽപ്പയിലും, അതിനെ കാര്യത്തോട് കാര്യത്തിൽ അന്തർഭവിപ്പിക്കുക, കാര്യ അനുപ്രവേശം ചെയ്യുക, കാര്യത്തിൽ അതിനെ അന്തർഭവിക്കുക, കർത്തവ്യത്തിൽ അതിനെ ഉൾപ്പെടുത്തുക, അത് കൽപ്പയിതും എന്ന ശക്തി കൽപ്പിക്കാൻ പോലും സാധിക്കും. ഇതെന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് കർമ്മം ഉപാസന, അതായത് കായിക മാനസിക വാചിക ക്രിയകളുമായി ഇതിനെ ബന്ധിപ്പിക്കാനേ ഒക്കെ ബ്രഹ്മത്തെയോ ബ്രഹ്മജ്ഞാനത്തെയോ രണ്ടും. എന്നച്ച വിധിക്രിയ കർമ്മത്വേന കാര്യ അനുപ്രവേശോ ബ്രഹ്മണ, വിധിക്രിയ ജ്ഞാനക്രിയ അറിയുക എന്ന് പറയുന്നത് പറയാമല്ലോ, അതും മനസ്സിന്റെ ഒരു ക്രിയയാണല്ലോ. അപ്പൊ ജ്ഞാനക്രിയ അതിന്റെ കർമ്മമാണ്, അതിന്റെ വിഷയമാണ്. ഈ രീതിയിൽ കാര്യ അനുപ്രവേശിച്ച കാര്യമായിട്ട് അതിനെ ബന്ധിപ്പിക്കാനുള്ള പ്രവൃത്തികളുമായിട്ട് ബ്രഹ്മണ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് അറിയുക എന്ന് പറയുന്നു, പുസ്തകത്തെ അറിയുന്നു. അപ്പൊ ഇത് വിധിക്രിയ എന്ന് പറയുന്നത് ഈ അറിവ്, ഇതിന്റെ കർമ്മമായി ആ പുസ്തകത്തെ കൊണ്ട് പല പ്രവൃത്തികളും ചെയ്യും. അത് പുസ്തകവും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടു. ഈ രീതി ബ്രഹ്മത്തെ അറിയുന്നു, അങ്ങനെ ബ്രഹ്മം പ്രവൃത്തിയുടെ അംഗമാകുന്നു. യാഗാദികളിൽ യാഗം ചെയ്യുന്നതിന് മുമ്പ് അയാൾ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു, ബ്രഹ്മത്തെ അറിയുന്നു, അങ്ങനെ ആ ബ്രഹ്മം യാഗകർത്താവ് എന്നുള്ള നിലയ്ക്ക് യാഗത്തിന്റെ അംഗമാകുന്നു. ഈ രീതിയിലൊക്കെ സങ്കല്പിക്കുന്നുണ്ട് മീമാംസകര്. അതിനൊക്കെ നിഷേധിക്കുകയാണ്. വിധിക്രിയാകർമ്മത്വേന ബ്രഹ്മ ഒരിക്കലും കാര്യമായി ബന്ധപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അന്യദേവത വിരിത അധോ അവിജിത അധി ഏനോപനിഷത്തിൽ പറയുന്നു. ഇത് വിധിക്രിയാകർമ്മത്വ പ്രതിഷേധ. അന്യദേവത വിരിത, വിദിതമായത് അറിയപ്പെട്ടതിൽ നിന്നെല്ലാം അന്യദേവ അത് അന്യം തന്നെയാണ്. ഇതുവരെ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അത് അന്യമാണ്. അന്യദേവ തത് വിദിത. അങ്ങനെയാണെങ്കിൽ സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഇത് അറിയപ്പെടാത്തതാണോ? ഒരിക്കലും അറിയപ്പെടാത്ത അജ്ഞേയമായ ഒന്നാണോ? അജ്ഞേയമാണെങ്കിൽ പിന്നെ ഇതിനു വേണ്ടി സാധനങ്ങളും എല്ലാം നിഷ്പ്രയോജനമായി തീരുമല്ലോ. ബ്രഹ്മ അനുഭൂതി, ബ്രഹ്മജ്ഞാനം എന്നെല്ലാം പറയുന്നത് അബദ്ധമാകുമല്ലോ. അതെന്ന് പറയുന്നു അധോ അവിദിതാ അഭി. മറിച്ച് അത് അവിദിതാ അഭി അറിയപ്പെടാത്തതിനും അപ്പുറമാണത്. അറിവും അറിവില്ലായ്മയും പ്രാപഞ്ചികമാണ്. പ്രപഞ്ച വിഷയങ്ങളെ സംബന്ധിച്ചാണ് അറിവും അറിവില്ലായ്മയും. ബ്രഹ്മത്തെ സംബന്ധിച്ച് അറിയാമെന്ന് പറയുന്നത് എത്ര അബദ്ധമാണോ അതുപോലെ അബദ്ധമാണ് ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന് പറയുന്നത്. അറിവില്ലായ്മയ്ക്ക് അപ്പുറമായതിനെ അറിവില്ലായ്മയ്ക്ക് വിഷയമാക്കാൻ പറ്റത്തില്ല എന്നാണ്. അറിവില്ലായ്മയ്ക്ക് വിഷയമാക്കുന്ന ഏതിനെ? അറിവിന്റെ തലത്തിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് നമുക്ക് അറിയാം അറിയില്ല ഇതൊരു ദ്വന്ദ്വമാണ്. ഒരു വസ്തുവിനെ നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് മറ്റൊരു ദേശത്ത് ആ വസ്തുവിനെ അറിയാതെ ഇരിക്കാം. അപ്പൊ അറിവും അറിവില്ലായ്മയുടെ ഈ ദ്വന്ദ്വ തലത്തിലാണ്, ദ്വൈത തലത്തിലാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാമെന്ന് വ്യവഹരിക്കാൻ പറ്റത്തില്ല, അറിവില്ല എന്ന് വ്യവഹരിക്കാനും പറ്റത്തില്ല. കേവലമായ അറിവായതുകൊണ്ട് അറിവിന്റെ സ്വരൂപമാണ്. ദീപത്തിന്റെ സമീപത്തിൽ ഇരുട്ട് കാണും, പക്ഷെ ദീപം സ്വയം ഇരുട്ട്. ദീപത്തിൽ ഇരുളില്ല, അതിന്റെ സമീപത്തിലോ ദൂരെയോ ഇരുള് കാണാം. അപ്പൊ ദീപത്തിൽ ഇരുട്ടിനെ കൽപ്പിക്കാൻ നമുക്ക് വരും. അപ്പൊ ദീപത്തിന്റെ ദൂരെ നമുക്ക് എന്ത് കാണാം? ഇരുട്ടും കാണാം, വെളിച്ചവും. ദീപം എന്ന് പറയുന്നതോ കേവലം പ്രകാശരൂപത്തിലിരിക്കും. അതുപോലെ ഈ ആത്മവസ്തു എന്താണ്? കേവലം ജ്ഞാനരൂപത്തിലിരിക്കും. അതുകൊണ്ട് ശുദ്ധമായ ജ്ഞാനരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ അനുഭവ തലത്തിൽ അനുഭവപ്പെടുന്ന അറിവും അറിവില്ലായ്മയും രണ്ടും അവിടെയില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരനെ ഞാൻ അറിയുന്നില്ല എന്നുകൊണ്ട് എനിക്ക് ഈശ്വരനെ നിഷേധിക്കാൻ ഒക്കെ. അറിവില്ലായ്മ കൊണ്ട് നിഷേധിക്കുന്നതിനെ നമ്മൾ അറിയുന്ന വസ്തുക്കളെയാണ് അറിവില്ലായ്മ കൊണ്ട് നിഷേധിക്കാൻ പറ്റും. അറിവിന്റെ തലത്തിൽപ്പെടുന്ന വസ്തുക്കളെ അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റും. അറിവില്ലായ്മയ്ക്ക് അപ്പുറമുള്ള ഒരു വസ്തുവിനെ സമസപരം, ഇരുട്ടിനപ്പുറമുള്ള ഒരു വസ്തുവാണ്, അജ്ഞാനത്തിനപ്പുറമുള്ള ഒരു വസ്തുവിനെ അറിവില്ലായ്മ കൊണ്ട് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് അറിയപ്പെടുന്നതിൽ നിന്ന് അന്യമാണ്, അറിവില്ലായ്മയിൽ നിന്നും അന്യമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ അറിയുന്നില്ല, അതുകൊണ്ട് ബ്രഹ്മം അജ്ഞേയമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അജ്ഞാനം, ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നതോ ഇങ്ങനെയാണ്, അത് അറിയപ്പെടുന്നു എന്നറിയുന്നതാണ് അജ്ഞാനം. അത് അതിനെക്കുറിച്ചുള്ള അറിവില്ല എന്ന് പറയുന്നതാണ് അജ്ഞാനം. അറിവില്ലായ്മയ്ക്ക് വിഷയമാണെന്ന് പറയുന്നതൊക്കെയാണ് അതിനാണ് അജ്ഞാനം പോലെ. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് അറിയപ്പെടുന്നതിനും അറിയപ്പെടാത്തതിനും അപ്പുറം നിൽക്കുന്നതാണ്, അറിവായി നിൽക്കുന്നതാണെന്നർത്ഥം. അറിവിന് മാത്രമേ അങ്ങനെ നിൽക്കാൻ പറ്റൂ. അറിവില്ലായ്മയ്ക്ക് അറിവിനും അതീതമായി നിൽക്കാൻ അറിവിന് മാത്രമേ കിട്ടൂ. അറിവ് എന്ന് പറഞ്ഞാൽ വിഷയജ്ഞാനം, അതിനും അതീതമായി ആ സ്വരൂപജ്ഞാനം നിൽക്കുന്നു എന്നാണ്. അന്യദേവ വിദിത അധോ അവിദിതാ അതി. ഇത് വിധിക്രിയാ കർമ്മത്വ പ്രതിഷേധ. അതുകൊണ്ട് എന്താണ്? അറിയുക അറിയപ്പെടുന്നില്ല എന്നെല്ലാം പറയുന്ന ഈ വ്യവഹാരത്തിന് കർമ്മമായിരിക്കുന്നത് ലൗകിക വസ്തുക്കളാണ്, ഈശ്വരനല്ല എന്നാണ്. നമ്മളിപ്പോ ഈശ്വരനെ ഒരാൾ നിഷേധിക്കുന്നു, അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അയാളുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് അറിയുന്ന ഒന്നിനെ അംഗീകരിക്കാൻ പറ്റും. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? അയാളുടെ അറിവിന് വിഷയമാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാളുടെ യുക്തി അനുസരിച്ച് അയാൾ അറിവിന് വിഷയമാകാത്തതിനെ നിഷേധിക്കുന്നു. അപ്പൊ അയാളുടെ യുക്തി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്യുന്നത് ശരിയായ കാര്യമാണ്, ഈശ്വരനോടുള്ള വിദ്വേഷം കൊണ്ട് ചെയ്യുന്നതല്ല. അയാളുടെ യുക്തി ബോധം നിൽക്കുന്ന തരത്തിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. ഈശ്വരന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്ന എന്താണോ അത് അറിയപ്പെടാത്തതെന്നാണ്. അപ്പൊ അറിയപ്പെടാത്തത് നിഷേധിക്കണമെന്നുള്ള ഒരു സാമാന്യ തത്വത്തെ ഒരാൾ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നിഷേധിക്കാം. അയാളുടെ യുക്തി ആ തലം വരെ നിൽക്കുന്നത്. എന്തുകൊണ്ട്? ശ്രുതി തന്നെ അത് വിശദമാക്കുന്നു. ഏന ഇതം സർവം വിജാനാതി തം കേന വിജാനീയ. ഏന ഇതം സർവം വിജാനാതി, ഏത് ഒന്നുകൊണ്ടാണോ, ഏതൊരു പരമാത്മാവിന്റെ പ്രകാശത്താലാണോ ഇതം സർവം വിജാനാതി പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുന്നത്. തം ആ പരമാത്മാവിനെ കേന വിജാനീയാത്, എന്തുകൊണ്ടറിയാൻ കഴിയും? ഏതൊരു പ്രകാശം കൊണ്ടാണോ ഇതെല്ലാം പ്രകാശിക്കപ്പെടുന്നത്. അതിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു സൂര്യനെവിടെ? ഒരു സൂര്യനാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത്. ആ സൂര്യനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു സൂര്യന്റെ ആവശ്യം നമുക്കില്ല. രണ്ടാമതൊരു സൂര്യൻ വന്നിട്ട് ആ സൂര്യനെ കാണിച്ചു തരുന്നില്ല. ആ ഒരു സൂര്യൻ മതി സൂര്യനെ കാണിക്കാനും ചുപ്രാവം ചെയ്യുന്ന വസ്തുക്കളെ കാണിക്കാനും. അത് ഒരു ഏതൊരു ചൈതന്യം ഏതൊരു അറിവുകൊണ്ടാണോ ഇതെല്ലാം അറിയപ്പെടുന്നത്, അറിവിനെ ഇനി വേറെ അറിയാൻ വേറെ അറിവിന്റെ ആവശ്യം തോന്നും, ആവശ്യമില്ലാന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ സൂര്യനെ കാണാൻ വേറെ സൂര്യന്റെ ആവശ്യമേ ചെയ്യും, അത് കാണുന്നില്ലല്ലോ, അതാണ് അതിന്റെ യുദ്ധം. അതുകൊണ്ട് ഏതൊരു അറിവ് കൊണ്ടാണോ സർവം അറിയപ്പെടുന്നത്, അറിവിനെ അറിയാൻ മറ്റൊരു അറിവിന്റെ ആവശ്യമില്ലായിരിക്കാം. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? വിധിക്രിയാകർമ്മത്വം, അറിവിന് വിഷയമാണ് അത് എന്നുള്ളതിന് നിഷേധിക്കുകയാണ്. സ്പഷ്ടമായി പറയുന്നത് തഥാ ഉപാസ്യക്രിയാകർമ്മത്വ പ്രതിഷേധോപി ഉപാസ്യക്രിയാകർമ്മത്വം, ഉപാസന അതിന്റെ കർമ്മമാണെന്നുള്ളതിനെയും നിഷേധിക്കുന്നുണ്ട്. ഉപാസ്യക്രിയാകർമ്മത്വം, ഉപാസന എന്ന് പറയുന്ന ഒരു ക്രിയയാണ്, ആ ക്രിയയുടെ കർമ്മത്വവും നിഷേധിക്കുന്നുണ്ട്. എങ്ങനെ? യദ് വാച അനഭ്യതിതം യേന വാക് അഭ്യുജ്യതേ ഇരി അവിഷയത്വം ബ്രഹ്മണ ഉപന്യസ്യ തദൈവ ബ്രഹ്മത്വം നേദം യതിരോപാസതേ. അവിടെ കേനോപനിഷത്തിൽ തന്നെ പറയുന്ന എന്താണ്? യദ് വാച അനഭ്യുതിതം, വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ കഴിയാത്തത്. യേന വാക് അഭ്യുജ്യതേ, ഈ വാക്ക് എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതാണ് ബ്രഹ്മമെന്നാണ്. തദൈവ ബ്രഹ്മത്വം, ഈ വാക്കുകൊണ്ട് ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു ശ്രുതിക്കും, ശ്രുതി വാക്കാണ് ശബ്ദമാണ്, ഒരു ശ്രുതിക്ക് ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്തത്. അതേസമയം ഏന വാക് അഭ്യുദ്ധ്യത, എവിടെ നിന്നാണോ ഈ ശ്രുതി ഉണ്ടായി വരുന്നത്, പുറപ്പെടുന്നത്, അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ ഈ ശ്രുതി, ഇതെവിടെ നിന്നാണോ പുറപ്പെടുന്നത്, ദേവബ്രഹ്മത്വം വിദ്ധി, ഈ ശ്രുതി വെളിപ്പെടുത്തുന്നതിനല്ല നീ ബ്രഹ്മം ധരിക്കേണ്ടത്, ഈ ശ്രുതി എവിടെ നിന്നാണോ വരുന്നത് അതിന് ബ്രഹ്മം ധരിക്കണം എന്ന് പറയും. ഇത് ശ്രുതി എന്ന് പറയുന്നതാണ്, ശ്രുതി തന്നെ ശ്രുതിയെ നിഷേധിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതിന് ശേഷം ആ ബ്രഹ്മതത്വം അവിഷയമാണെന്ന് പറഞ്ഞതിന് ശേഷം ഉപന്യസ്യ നിർദ്ദേശി, അങ്ങനെ നിർദ്ദേശിച്ചിട്ട് അടുത്ത് പറയുന്ന എന്താണ്? തദേവ ബ്രഹ്മത്വം വിദ്ധി വാങ്മനസ്സുകൾക്ക് അതീതമായിരിക്കുന്ന ആ തത്വമാണ് ബ്രഹ്മം എന്ന് നീ അറിയണം. നേദം യദിത ഉപാസത്തെ, നീ ഇവിടെ ധ്യാനിക്കുന്നതൊന്നും ബ്രഹ്മമല്ല, നീ പറയുന്നതൊന്നും ബ്രഹ്മമല്ല, നീ മനനം ചെയ്യുന്നതൊന്നും ബ്രഹ്മമല്ല, ഓരോന്നിനും നിഷേധിക്കും. അവിടെ ഉപാസനയെ നിഷേധിക്കണം. ഇതം ഏത് ഉപാസത്തെ, നീ ഇവിടെ ഉപാസിക്കുന്നത് ധ്യാനിക്കുന്നത് അത് ബ്രഹ്മമല്ല, ഇതൊന്നും ബ്രഹ്മമല്ല. അപ്പോ ഒരു സംശയം വരുന്നു ശിഷ്യൻ, എന്താണ് അവിഷയത്വേ ബ്രഹ്മണ ശാസ്ത്രയോനിത്വ അനുപപത്തി. നേരത്തെ പറഞ്ഞല്ലോ ശാസ്ത്രയോനിത്വ, ശാസ്ത്രം എന്ന് പ്രമാണം എന്ന് പറഞ്ഞു, ഇത് പറയുന്ന ശ്രുതി ബോധിപ്പിക്കുന്ന അല്ല ബ്രഹ്മം എന്ന് പറയും. അവിഷയത്വേ ബ്രഹ്മണ, ബ്രഹ്മ അവിഷയമാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രയോനിത്വ അനുപപത്തി, ശാസ്ത്രയോനിത്വം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിന് പ്രമാണ ശാസ്ത്രമാണെന്ന്, ശാസ്ത്രം ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എന്നും പറയും. ഇത് പരസ്പര വിരുദ്ധമാണല്ലോ. ഇതിലേതാണ് ശരി? ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത്. ഇന്ന് അതിനെ നിഷേധിക്കുന്നു. ആ സംശയം അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ട്? അവിദ്യ കൽപ്പിത ഭേദ നിവൃത്തി പരത്വ, ശാസ്ത്രം ഇത്രേ ചെയ്യുന്നുള്ളൂ. എന്താണ്? അവിദ്യ കൊണ്ട് കൽപ്പിച്ച ഭേദങ്ങളെല്ലാം നിവർത്തിക്കുന്നു. അജ്ഞാനം കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ഭേദങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ഈ പരമാത്മ വസ്തുക്കൾ അത് അന്യമാണ് എന്നതിനെ കൽപ്പിക്കുന്നു, അന്യമാണെന്ന് കൽപ്പിച്ചതിനെ ഭജിക്കുന്നു, ആരാധിക്കുന്നു, ഉപാസിക്കുന്നു. ഇതെല്ലാം അജ്ഞാനം കൊണ്ടാണ്. ആ ഭേദങ്ങളെല്ലാം നിഷേധിക്കുന്നു, ഏകത്വത്തെ ബോധിപ്പിക്കുന്നു. ഭേദത്തെ നിഷേധിക്കുകയാണ് ആ ശാസ്ത്രം ചെയ്യുന്നത്. അവിദ്യ കൽപ്പിത ഭേദ നിവൃത്തി പരത്വ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ, ജീവൻ വേറെ, ഇങ്ങനെ പലതരത്തിലുള്ള ഭേദങ്ങളെ കൽപ്പിക്കുന്നുണ്ട് അജ്ഞാനം കൊണ്ട്. അതിനെ നിഷേധിക്കുന്നു. അതൊന്നുകൂടി വ്യക്തമാക്കുന്നു, നഹി ശാസ്ത്രം ഇദന്തയ വിഷയഭൂതം ബ്രഹ്മ പ്രതി പിപാദയിഷതി. ശാസ്ത്രം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്താണ് ഇതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ് ബ്രഹ്മവസ്തുവിനെ ഇദന്തയ ഇത് എന്നുള്ള രീതിയിൽ ബോധിപ്പിക്കാൻ ശാസ്ത്രം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ശാസ്ത്രത്തിന് അത് കഴിയും. അതുകൊണ്ടാണ് ശാസ്ത്രം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രത്തെ നിഷേധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ ഒരു നിഷേധാത്മകമായിട്ടല്ല, ശാസ്ത്രം ബ്രഹ്മ മോക്ഷത്തിന് ഉപയോഗമുള്ളതല്ല എന്നുള്ള അർത്ഥത്തിലുള്ള ആ രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശാസ്ത്രത്തിനും ലോകത്തിനും ഒന്നിനും ആ ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ ശാസ്ത്രം വെളിപ്പെടുത്തും, ഒരു വാക്കിനും വെളിപ്പെടുത്താൻ കഴിയില്ല, ഒരു ഗുരുവാക്യത്തിനും ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? ശാസ്ത്രം ബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്നില്ല, ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത്. അല്ല, ശാസ്ത്രം ഇതിന് ഉപയോഗമില്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല ശാസ്ത്രം നിഷേധിക്കുന്നത്. കാരണം നിഷേധിക്കുന്നത് ശാസ്ത്രമാണോ? ശാസ്ത്രത്തെ നിഷേധിക്കുന്നതും ശാസ്ത്രം. ശാസ്ത്രം നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥത്തിലല്ല നിഷേധിക്കുന്നത്. പക്ഷെ ഇദന്തയാ അതാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രം ഒരിക്കലും ഇദന്തയാ ഇത് എന്നുള്ള ഭാവം, ഇത് എന്നുള്ള രീതിയിൽ വിഷയഭൂതം ബ്രഹ്മ വിഷയമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ പ്രതിപിപാദയിഷതി പ്രതിപാദനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഹിന്ദർഹി, അതിന്റെ ശാസ്ത്രം ഉപയോഗമില്ലാത്തതാണ്. ശാസ്ത്രം മോക്ഷത്തിന് ഉപകരിക്കത്തില്ലേ? ഉപകരിക്കും. എങ്ങനെ? പ്രത്യേകാത്മത്വേന അവിഷയതയ പ്രതിപാദയ അവിദ്യാകൽപിതം വേദ്യ വേദനാതിഭേദം അപനയ. ശാസ്ത്രം എന്താണ് ബോധിപ്പിക്കുന്നത്? പ്രത്യേകാത്മത്വേന, അത് നിന്റെ സ്വരൂപമാണെന്നാണ് ബോധിപ്പിക്കുന്നത്. ഈ പറയുന്ന ബ്രഹ്മതത്വം ഈശ്വരതത്വം ഈ ശാസ്ത്രം ശ്രവിക്കുന്നവന്റെ സ്വരൂപമാണ്, അതാണ് നിന്റെ വാസ്തവ സ്വരൂപം, നിന്റെ യഥാർത്ഥ സ്വരൂപം അതാണ് എന്ന് ബോധിപ്പിക്കും. പ്രത്യേകാത്മത്വം എന്നിട്ട് അതേ ശാസ്ത്രം തന്നെ പറയുന്നു ആ വിഷയമാണ്, മറ്റ് വിഷയങ്ങളെ അറിയുന്നത് പോലെ നിന്റെ അറിവ് കൊണ്ട് അറിവിനെ അധീനപ്പെടുത്താവുന്നുള്ള ഒന്നല്ല ആ വിഷയമാണ്. അങ്ങനെ പ്രതിപാദിച്ചത് അങ്ങനെയാണ് ശാസ്ത്രം പ്രതിപാദിച്ചത്. അപ്പൊ ആ ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അവിദ്യ കൽപ്പിതം, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന വേദ്യ വേദത്തിൽ വേദന വേദ്യം, ഇത് അറിവിന് വിഷയമാണ്. വേദത്തിൽ ഞാൻ അറിയുന്നവനാണ്, വേദന എനിക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ട്. സ്ഥിരം ഭേദം ഈ ഭേദപ്രപഞ്ചത്തെ അപനയതി നിഷേധിക്കുന്നു. ഞാൻ ബ്രഹ്മത്തെ അറിയുന്നവനാണ്, ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട്, എന്റെ അറിവിന് വിഷയമാണ് ബ്രഹ്മം. ഇതാണ് വേദ്യ വേദ്യതൃ വേദന. ഈ ഭേദത്തെ എന്ത് ചെയ്യുന്നു, ശാസ്ത്രം നിഷേധിക്കുക. എന്നുവെച്ചാൽ ശാസ്ത്രം ആ പരമാത്മ തത്വത്തെ യഥാർത്ഥമായി ബോധിപ്പിക്കുന്നു. അതിവിടെ ബോധിപ്പിക്കുന്നു തഥാച ശാസ്ത്രം, ആ ശാസ്ത്രത്തെ തന്നെ ഇവിടെ ഉദാഹരിക്കുകയാണ്. കേണുപനിഷത്ത് മതം സത്യമതം മതം എന്ന വേദത അവിജ്ഞാതം വിജാനത വിജ്ഞാതം അവിജാനത യസ്യ അമതം, ആർക്കാണോ ഇത് അമതമായിരിക്കുന്നത്, ഇത് അറിവിന് വിഷയമല്ല എന്ന് ആരാണോ അറിയുന്നത്, സത്യമതം, അവനിതിനെ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അവന് അവന്റെ അറിവ്. അങ്ങനെയാണ് ഇതൊരിക്കലും അറിയപ്പെടുന്നതല്ല എന്നാരാണോ ഇതിനെ അറിഞ്ഞിരിക്കുന്നത്, അവൻ ശരിക്കും ഇതിനെ അറിഞ്ഞിരിക്കുന്നു. യസ്യ അമതം സത്യമതം മതം യസ്യ, അങ്ങനെയല്ല ഒരാള് പറയുന്നത് ഞാനിതാ ബ്രഹ്മജ്ഞാനിയാണ്, ബ്രഹ്മത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, ബ്രഹ്മവിന്റെ കാഴ്ചവൂട്ടിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നാ വേദസ അവൻ ഇതിനെ അറിഞ്ഞിട്ടില്ല. അവനൊരിക്കലും ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈശ്വരനെ അറിഞ്ഞു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. ആ തത്വത്തെ പറയുന്നു അവിജ്ഞാതം വിജാനതാം വിജാനതാം. ജ്ഞാനികൾക്ക് ഇത് അവിജ്ഞാതമാണ്, ഇതൊരിക്കലും വിഷയമല്ല. ജ്ഞാനികൾക്ക് വിഷയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്, ഇത് അവരുടെ സ്വരൂപമാണ്, അല്ലെങ്കിൽ അവരതിനെ തന്റെ സ്വരൂപമാണ് എന്നറിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് വിഷയമല്ല എന്നതിനെ അറിയുന്നു എന്ന് പറയാം. അപ്പൊ ഞാനിതിനെ അറിഞ്ഞു ഞാനിതിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണ്, അതെന്റെ സ്വരൂപമായിരിക്കുന്നു എന്നവരാണ്. അല്ലെങ്കിൽ ഇത് അറിവിന് മറ്റു വസ്തുക്കളെ പോലെ അത് അറിവിന് വിഷയമല്ല എന്നതിനെ അറിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അറിവിനെ ആത്യന്തികമായി നിഷേധിക്കുകയല്ല, മറ്റു വസ്തുക്കളെ അറിയുന്നത് പോലെ അറിയുന്നു എന്നുള്ളതിനെ നിഷേധിക്കുകയാണ്. വിജ്ഞാതോ അവിജ്ഞാനതാം അവിജ്ഞാനതാം, ഇത് ഒരു വിഷയമല്ല എന്നറിയുന്നവനെ സംബന്ധിച്ച് വിജ്ഞാതം, ഇത് അറിയപ്പെട്ടിരിക്കുന്നു, അതാണ് അതിന്റെ വാസ്തു. അതുകൊണ്ടാണ് ബ്രഹ്മം ഒരിക്കലും അശുദ്ധമായിട്ടില്ല, ഈശ്വരൻ ഒരിക്കലും മലിനപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്. ജീവന്റെ ക്ഷുദ്രമായ അറിവിനൊരിക്കലും അതിനെ അളക്കാൻ പറ്റത്തില്ല. അതിനെ കുറിച്ച് പറയുന്നു സമുദ്രത്തെ അളക്കാൻ പോയി ഉപ്പുഭാവയെ പോലെയാണ് ബ്രഹ്മത്തെ അറിയാൻ പോയി, ഒരിക്കലും അതിനെ എന്താണ് വേർതിരിഞ്ഞെന്ന് അതിനൊരിക്കലും അറിയാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ അങ്ങനെ അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥമായ ജ്ഞാനം. ഏദാഹമേദം പുരുഷം മഹാന്തം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ശ്രുതി തന്നെ, ആ പറയുന്നിടത്തെല്ലാം അതിന്റെ താല്പര്യം ഇതാണ്, ആ പരമാത്മ വസ്തുവിനെ തന്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഒരു വിഷയമായി അറിഞ്ഞു എന്നുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിരിക്കുന്ന ഒരു അഹംഭാവമാണ്, അഹംഭാവനയല്ല, അഹന്തയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ജ്ഞാനമല്ല, അഹന്തയെ നിഷേധിച്ചുകൊണ്ട് സഹജമായി പ്രകാശിക്കുന്ന ഒരു അനുഭവമാണ്, അനുഭൂതിയാണ്. അതുകൊണ്ട് ആരാണോ ഇതിനെ വിഷയമല്ല എന്നറിയുന്നത് അവനിതിനെ അറിയുന്നു, ആരാണോ ഇതിനെ അറിഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നത് അഭിമാനത്തോടുകൂടി അറിയുന്നത് അവനിതിനെ അറിയുന്നില്ല എന്ന് ശ്രുതി തന്നെ പറയും. അതിന്റെ ശരിയായ ഈശ്വര ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നത് ശ്രുതിയാണ്, ശാസ്ത്രമാണ്. അത് തന്നെയാണ് ഗുരു ഉപദേശം, യഥാർത്ഥത്തിലുള്ള ഗുരു ഉപദേശം. തഥാച ശാസ്ത്രം യസ്യാമതം തസ്യമതം മതം യസ്യേന വേദസ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. ഇങ്ങനെ ഇനിയും ശ്രുതികളുണ്ട്, വേറെയും ശ്രുതികൾ ഉദാഹരണമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ ജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ഇവിടെ ഭക്ഷ്യകാലം വെളിപ്പെടുത്തിയിരിക്കും.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
4: Asya Shri Asya

കൃഷ്ണമൂർത്തി ഗുരു ബ്രഹ്മേശ്വരി ആത്മീയത്തെ ഉപാസീത മന്ത്രത്തിന്റെ ഭാഷ്യമാണ്. ഇത് വളരെ ദീർഘമായി ഇവിടെ ചർച്ച ചെയ്യുന്നു. വിദ്യാസൂത്രം എന്നാണ് ഇതിന്റെ പേര് എന്ന് പറയും വ്യാഖ്യാതാക്കൾ പറയുന്നത്. ആത്മവിദ്യയുടെ സൂത്രരൂപത്തിലുള്ളതാണ് ഒരു വാക്യമെന്നാണ്. ഇവിടെ അദ്വൈതപക്ഷത്തിൽ തത്വജ്ഞാനം അതാണ് മുക്തിക്ക് കാരണം. ആ തത്വജ്ഞാനം വിധേയമായിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ വിധേയം എന്ന് പറഞ്ഞാൽ തന്നെ കർത്തവ്യമാണ്. വിധി വിധി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്തവ്യത്തെയാണ്. ഇവിടെ ജ്ഞാനത്തിൽ കർത്തവ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? കാരണം ഇത് വേദത്തെ ആധാരമാക്കിയാണ് ചർച്ച. വേദത്തിൽ കർത്തവ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യാഗവും മറ്റും വിധേയമല്ല എന്ന് പറഞ്ഞാൽ കർത്തവ്യമല്ല. അതുപോലെ ജ്ഞാനവും കർത്തവ്യമായി കൂടെ ജ്ഞാനത്തെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്ന എന്തിന്? പലരും ചോദിക്കുക ചർച്ച ചെയ്യുന്നതാണോ ജ്ഞാനം? അങ്ങനെ ചെയ്യുന്നതാണ് ജ്ഞാനം, ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ജ്ഞാനം. അദ്വൈതത്തെ സംബന്ധിച്ച് അത് യഥാർത്ഥമായി എന്താണ് ജ്ഞാനം എന്ന് മനസ്സിലാക്കണം, എന്തല്ല എന്ന് മനസ്സിലാക്കണം. ജ്ഞാനം പലപ്പോഴും ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എന്തെന്ന് അല്ലെന്ന് മനസ്സിലാക്കേണ്ടി വരും. പ്രത്യക്ഷ സിദ്ധമല്ലാത്ത കാര്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, എന്തല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത്. ഒരാൾ ആനയെ കണ്ടിട്ടുണ്ട്, അയാളോട് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉടനെ മനസ്സിലാവും, അയാളുടെ മനസ്സിലാ രൂപം തരും, അതിനെക്കുറിച്ചുള്ള സ്മൃതി ഉണ്ടാകും. അതൊന്ന് അയാൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യക്ഷമായി. പക്ഷേ അത് കണ്ടിട്ടില്ലാത്ത ഒരാളടുത്ത് പിന്നീട് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? എന്തല്ല, അത് കുതിരയല്ല, പശുവല്ല, നായല്ല എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അയാളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ആ ധാരണ വ്യക്തമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഉണ്ട ചർച്ച. തത്വജ്ഞാനം ഇന്നതാണ്, അതിൻ്റെ സ്വരൂപം ഇന്നതാണ്. അത് കർമ്മം പോലെ കർത്തവ്യമായ ഒന്നല്ല. എന്തുകൊണ്ട് കർത്തവ്യമായല്ല? ആ ജ്ഞാനം ശ്രുതിവാക്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആർക്കാണ് ഉണ്ടാകുന്നത്? ശ്രോതാവിന്. ശ്രോതാവിന് എവിടെ ഉണ്ടാകും? ശ്രോതാവിന്റെ അന്തഃകരണത്തിൽ. എങ്ങനെയുള്ള ശ്രോതാവിന്? ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് യോഗ്യമായ ശ്രോതാവിന്. സയൻസും കണക്കുമെല്ലാം നമ്മൾ പഠിക്കുന്നു. ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന സയൻസോ കണക്കോ ഒരു LKG കുട്ടിയെടുത്ത് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ബോധം ഉണ്ടാകും? കേവലം ശബ്ദം കേൾക്കും, അതൊരിക്കലും ബോധം ഉണ്ടാകത്തില്ല. കേൾക്കും, ശബ്ദം കേൾക്കും, എന്താ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ആ പറയുന്ന ശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള പക്വത വേണം. പല ക്ലാസ്സുകൾ പഠിച്ച് അതെല്ലാം മനസ്സിലാക്കുന്നതിനുള്ള ഒരു യോഗ്യത വന്നു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും എന്താണോ ആ പറയുന്നത്. അതുപോലെ ഇവിടെയും യോഗ്യത ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന് മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ? കാരണം പല ശാസ്ത്രങ്ങൾ പല ആചാര്യന്മാർ ഉണ്ട്. എന്തായാലും ജ്ഞാനം അത് കൂടിയേ തീരും. ഞാനാ ദേവ കൈവല്യം, ജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ മോക്ഷം. ജ്ഞാനത്തിന് ചിത്തവൃത്തി നിരോധം ഉപായാന്തരമായി കൂടെ, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് കഴിയില്ല എന്ന് പറയുന്നു. അത് വിശദീകരിച്ചു. എന്തുകൊണ്ട് ഇവിടെ വേദാന്തത്തിൽ, അതായത് ഉപനിഷത്തിൽ അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ച് ബ്രഹ്മാത്മ വിജ്ഞാനമല്ല സദാത്മീകത്വ വിജ്ഞാനം, അതല്ലാതെ പുരുഷാർത്ഥ സാധനം മോക്ഷ സാധനമായി ഒന്നിനെ സ്വീകരിക്കുന്നില്ല, വൃത്തിനിരോധത്തെ സ്വീകരിക്കുന്നില്ല. അതെന്താണ് വൃത്തിനിരോധം? എങ്ങനെയാണത് മോക്ഷസാധനമായി യോഗി സ്വീകരിച്ചിരിക്കുന്നത്? അതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അദ്വൈത ദർശനത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതും എന്നാൽ അതിനോട് വീഷഭേദം ഉള്ളതുമാണ് യോഗ സിദ്ധാന്തം. അതിൻ്റെ സമാനതകളും അതിൻ്റെ വൈജാത്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു.

0: തത്വജ്ഞാനം രണ്ടുപേരും അംഗീകരിക്കുന്നു. തത്വജ്ഞാനം ഇവിടെ സദാത്മീകത്വജ്ഞാനം, അവിടെ പ്രകൃതി പുരുഷ വിവേകജ്ഞാനം. ആത്യന്തികമായി രണ്ടു കൂട്ടർ സ്വീകരിച്ചിരിക്കുന്ന മോക്ഷം കൈവല്യം തന്നെ കേവലഭാവ ഏകത്വം എന്നാണ് യോഗ പതഞ്ജലി പറയുന്നത്. ആത്യന്തികമായി അത് തന്നെ പ്രകൃതി ദൃശ്യമല്ലാതായി തീരുമ്പോൾ പുരുഷൻ ആ കേവല ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ പിന്നെ വാക്കിനും മനസ്സിനും ഒന്നും പ്രവൃത്തിയില്ല, യോഗിയും പറയുന്നു. പക്ഷെ എന്നിട്ടും താത്വികമായി സിദ്ധാന്തപരമായി യോഗി പല പുരുഷന്മാരെ സ്വീകരിക്കുന്നു. ഓരോ പുരുഷനും ഓരോ മുക്തി. ആ പല പുരുഷന്മാരെ സ്വീകരിക്കുന്നിടത്ത് അദ്വൈതി അഭേദത്തെ സ്വീകരിച്ചിരിക്കുന്നു. ആത്മീയവേദം സർവം അത് യോഗിക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. പ്രകൃതി വേറെ പുരുഷൻ വേറെ. പ്രകൃതി ഒരു പുരുഷനെ സംബന്ധിച്ച് ദൃശ്യമാകുന്നില്ലെങ്കിലും മറ്റ് അനന്ത പുരുഷന്മാർക്ക് വീണ്ടും അത് ദൃശ്യമായിരിക്കും. അതുകൊണ്ട് ആ പ്രകൃതി വേറെ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഭേദങ്ങളുണ്ട്. അതുകൊണ്ട് ചിത്തവൃത്തി നിരോധം, ചിത്തവൃത്തി നിരോധം എന്ന് വെച്ചാൽ യോഗം. ഇത് പതഞ്ജലിയുടെ യോഗമാണ്, അഷ്ടാംഗ യോഗത്തിനനുസരിച്ചാണ് എല്ലാ യോഗങ്ങളും ഇങ്ങനെ സ്വീകരിക്കുന്നത്. അതിൽ തന്നെ യോഗം എന്ന് പറഞ്ഞാൽ യോഗസമാധി, യോഗസമാധിയാണ്. അപ്പം അതിനെയാണ് ഇപ്പം നിരോധം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സമാധിയായി. ചിത്തവൃത്തി നിരോധത്തിലൂടെ വരുന്ന സമാധി, സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം മുഖ്യമായി രണ്ടാണ്. ആ സമാധിയാണ് ഇവിടെ നിഷേധിക്കുന്നത്. അങ്ങനെ നിഷേധിക്കുന്നു. ഇനി ഭാഷ്യകാരം പറയുന്നു, ഇനി അതിനെ അംഗീകരിച്ചാലും ശരി. കാരണം പറഞ്ഞല്ലോ യോഗവും പൂർണ്ണതയുള്ള ഒരു ശാസ്ത്രമാണ്. അനന്യ സാധനത്വ നിരോധസ്. നിരോധത്തെ അങ്ങനെ സ്വീകരിക്കാം, അതൊരു അന്യസാധനമല്ല, അങ്ങനെ സ്വീകരിക്കും. ഫലത്തിൽ രണ്ടും ഒന്നല്ലേ? ആ രീതിയിൽ നിരോധത്തിൽ എന്താ ചെയ്യുന്ന യോഗി? ധ്യേയ വസ്തുവിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതുകൊണ്ട് മറ്റുള്ളതെല്ലാം നിരോധിക്കപ്പെടുന്നു. സംയമത്തിലൂടെ ധാരണ ധ്യാന സമാധി ഇവിടെ വിവേകഖ്യാതി പ്രാപിക്കുന്നു. അപ്പം ഇവിടെ എന്താണോ ആത്മബോധമുണ്ടാകുന്നു. ആത്മബോധത്തിൽ ഭേദബോധം നശിക്കുന്നു. അത് ശ്രവണം കൊണ്ടാണെന്ന് വ്യത്യാസമേ ഉള്ളൂ. മറ്റ് സാധനങ്ങളുടെ കാര്യമാണെങ്കിൽ യമനിയമാദികൾ അത് അദ്വൈതിക്കും ബാധകമാണ്, അത് വിടാൻ കഴിയത്തില്ല. അധികാരിയുടെ യോഗ്യതയാണ്, അധികാരിയുടെ വിശേഷങ്ങളായിട്ട് അതിനെ സ്വീകരിച്ചിരിക്കുന്നു. അവിടെ വേദാന്ത വാക്യ ശ്രവണം കൊണ്ട് ജ്ഞാനമുണ്ടാകുന്നു, ഭേദബുദ്ധി നശിക്കുന്നു. അതുകൊണ്ട് ഇതിനെയും നിരോധത്തെയും ഫലത്തിൽ അത് തന്നെ സംഭവിക്കുന്നു. ഞാൻ ഭേദബുദ്ധി എന്താണ്, ജ്ഞാനം എന്താണ്, ഇക്കാര്യത്തിലെല്ലാം വ്യത്യാസമുണ്ടെങ്കിലും സാധനം എന്നുള്ളതാണ്, രണ്ടിനും സമാനതയുണ്ട്. അതുകൊണ്ട് നിരോധത്തെ അങ്ങനെ സ്വീകരിച്ചാലും പൂർണ്ണമായിട്ടുള്ള ഭക്ഷ്യകാരം പറയും അഭ്യുപഗമ്യതയെന്ന്. അങ്ങനെ ഒന്ന് അംഗീകരിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്, തത്കാലം നിങ്ങൾ പറയുന്ന അംഗീകരിച്ചാൽ എങ്ങനെയായിരിക്കും നോക്കാം. ആ രീതി അല്ലാതെ സിദ്ധാന്തമായി സ്വീകരിച്ചുകൊണ്ടല്ല. ആത്മവിജ്ഞാന തസ്മൃതി സന്താന വ്യതിരേകേണ ചിത്തവൃത്തി നിരോധസ്യ സാധനം അസ്തി. ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആത്മജ്ഞാന തസ്മൃതി സന്താനം മുമ്പ് അത് പറഞ്ഞു, ഇനി വിശദീകരിക്കും. അതല്ലാതെ ചിത്തവൃത്തി നിരോധത്തെ സാധനമായി ഇവിടെ സ്വീകരിക്കുന്നില്ല. ചിത്തവൃത്തി നിരോധം അഭ്യാസത്തിൽ ആരംഭിക്കുമ്പോൾ സമാധിക്ക് സാധനമാകുന്നു. അതുതന്നെ സമാധിയുടെ പരിപക്വതയിൽ അത് വിവേകജ്ഞാനത്തിന് സാധനമാകും. അതുതന്നെ അത് കഴിഞ്ഞ് പരവൈരാഗ്യത്തിന്, വിവേകഖ്യാതിക്ക് ശേഷം പരവൈരാഗ്യം. അതാണ് വൈരാഗ്യം തുടക്കത്തിലെ വേണം. എന്നാൽ സാധകൻ ആ വിവേകഖ്യാതി വിട്ടുപോകാൻ പാടില്ല. സാധകൻ വീണ്ടും ബഹിർമുഖനായി പ്രപഞ്ച വ്യവഹാരത്തിൽ വരാൻ പാടില്ല. പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുമ്പോൾ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നതല്ല, ക്ഷുത്പിപാസ വിശപ്പ് ദാഹം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രപഞ്ച വ്യവഹാരങ്ങൾ പുരുഷൻ വരാൻ പാടില്ല. അതിന് പരവൈരാഗ്യം വേണം, ജ്ഞാനരൂപത്തിലുള്ള പരവൈരാഗ്യം. അതാണ് യോഗി പറയുന്നത്. വിവേകഖ്യാതി പോലെയുള്ള ജ്ഞാനമാണ് വൈതൃഷ്ണയം. ആ പരവൈരാഗ്യം കൊണ്ട് അതിനോടെല്ലാം വിതൃഷ്ണ ഉണ്ടാകുന്നു, കൃഷ്ണ അവിടെ നശിക്കുന്നു. അപ്പോൾ ശരീര സംബന്ധിയായോ ലോകസംബന്ധിയായോ ഒരു കാര്യങ്ങളിലും യോഗി പ്രവർത്തിക്കുന്നില്ല, യോഗിക്ക് കർമ്മമില്ല അവിടെ, പരിപൂർണമായ കർമ്മത്യാഗം. അങ്ങനെ ചിത്തം ദഗ്ധ ബീജം പോലെ ആകുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിത്തത്തിൽ പരിണാമം സംഭവിക്കുന്നു. പിന്നെ ചിത്തത്തിൽ പരിണമിക്കാൻ വയ്യ, പരിണമിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ സാമ്യാവസ്ഥയെ പ്രാപിക്കുന്നു. ഇതാണ് യോഗത്തിൻ്റെ രീതി. പക്ഷെ അവിടെ അദ്വൈതി പറയുന്നത് നിങ്ങൾ അതിനെ ഒരു സാധനമായി സ്വീകരിച്ചാണ്, ക്രമേണ അത് ആത്യന്തികമായി അതും ജ്ഞാനത്തിലെത്തുന്നുണ്ടല്ലോ. ജ്ഞാനത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ, എന്നാൽ ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സാധനമായി സ്വീകരിക്കാൻ സാധ്യമല്ല. ആത്മവിജ്ഞാന തത്സ്മൃതി. പിന്നെ ചിത്തവൃത്തി നിരോധത്തെ നിങ്ങൾ മുക്തിക്ക് ഹേതുവായി സ്വീകരിച്ചാലും ശ്രുതി അതിനെ വിധിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് വാസ്തവത്തിൽ മുക്തിക്ക് ഹേതുവല്ലാത്തതുണ്ട്. മുക്തിക്ക് ഹേതുവല്ലാത്തതിന് മുക്തിക്ക് ഹേതുവായിട്ട് എങ്ങനെ വിധിക്കും? അപ്പൊ സാങ്കേതികമായി പറഞ്ഞാൽ അത് ഒരു തരത്തിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. അത് ബ്രഹ്മവിജ്ഞാനം വ്യതിരേകയാണ്, അന്യ മോക്ഷ സാധനം അവഗമ്യതേ. മറ്റെന്തെല്ലാം പറഞ്ഞാലും ശരി, ബ്രഹ്മവിജ്ഞാന വ്യതിരേകയാണ്, ബ്രഹ്മവിജ്ഞാനം അതല്ലാതെ മോക്ഷസാധനമായി വേറെന്തിനെയും അദ്വൈതത്തിൽ സ്വീകരിക്കുന്നില്ല. യോഗമോ ഭക്തിയോ കർമ്മമോ ഒന്നിനെയും, പിന്നെ എവിടെയെങ്കിലും അങ്ങനെ എന്തിനെയെങ്കിലും മോക്ഷസാധനം എന്ന് പറയണമെങ്കിൽ അത് ജ്ഞാനമായി സ്വീകരിച്ചുകൊണ്ടാണ്. അദ്വൈതത്തിൽ ഭക്തിയെ മോക്ഷസാധനമായി പറയുന്നത് ജ്ഞാനം തന്നെ എന്ന് സ്വീകരിച്ചു. യോഗത്തെ എവിടെയെങ്കിലും മോക്ഷസാധനമായി പറയുന്നെങ്കിൽ അതും ജ്ഞാനമായി സ്വീകരിച്ചുകൊണ്ട്, അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷസാധനമാകും. മറ്റുള്ള കാര്യങ്ങളല്ല, യോഗത്തിനോ ജ്ഞാനത്തിനോ യോഗത്തിനോ ഭക്തിക്കോ അങ്ങനെ ജ്ഞാനം എന്നുള്ള ഒരു പദവി നൽകുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ അതെല്ലാം ജ്ഞാന ഉത്പത്തിക്കുള്ള സാധനങ്ങളായി സ്വീകരിക്കും. ജ്ഞാനം ഉണ്ടാകുന്നതിന് അതെല്ലാം സഹായി, ജ്ഞാനം ഉണ്ടാകണമല്ലോ. ജ്ഞാനം ഉണ്ടാകുന്നതിന് യമനിയമാദി സാധനങ്ങൾ, ഈശ്വരാരാധന തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉപായങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം ജ്ഞാന ഉത്പത്തി രണ്ടും രണ്ടാണ്. ജ്ഞാനം ഉത്പന്നമാണ്ട്, വേദാന്ത വാക്യം ശ്രവിച്ച് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അശ്രവണം കൊണ്ട് എന്താ പ്രയോജനം? ബദ്ധരെ ശ്രവിച്ചിട്ട് എന്താ പ്രയോജനം? ചെകിടൻ ചെവി കേൾക്കാൻ കഴിയാത്തയാണ്. അപ്പൊ ആ ഉത്പത്തിക്കൊരു യോഗ്യത വേണം. ആ യോഗ്യതയ്ക്ക് വേണ്ടി ബാക്കിയുള്ള എല്ലാത്തിനെയും അദ്വൈതത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ മറ്റ് യോഗ്യതകളെല്ലാം വന്നു ചേർന്നാൽ ആ ജ്ഞാനോത്പത്തി എങ്ങനെ സംഭവിക്കും? സാധാരണ പറയും, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ജ്ഞാനം തനിയെ ഉണ്ടാകും. ജ്ഞാനം തനിയെ ഉണ്ടാകത്തില്ല. മനസ്സ് ശുദ്ധമായുള്ള ജ്ഞാനം തനിയെ ഉണ്ടാകത്തില്ല. ജ്ഞാനം അതിൻ്റെ ഹേതുവിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. ജ്ഞാനത്തിൻ്റെ ഹേതു വേദാന്തവാക്യമാണ്, വേദാന്തവാക്യ ശ്രവണം കൊണ്ടേ ഉള്ളു. കാരണം ആ വേദാന്തവാക്യത്തിൻ്റെ താല്പര്യമാണ് ജ്ഞാനം. വേദാന്തവാക്യം ശബ്ദാത്മകമായി ശ്രവിക്കുന്നു. വാക്യം ശബ്ദാത്മകമാണ്, ശ്രവിക്കുമ്പോൾ ശ്രോതാവിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് അതിൻ്റെ താല്പര്യ രൂപത്തിൽ ജ്ഞാനം. ശ്രോതാവിൻ്റെ ഉള്ളിലുണ്ടാകുന്നു, അതിന് വേറെ ഹേതുക്കളില്ല. അതുകൊണ്ട് വേദാന്തവാക്യം ജ്ഞാനോത്പത്തിക്കുള്ള സാക്ഷാത് ഹേതു എന്ന് പറയും. മറ്റുള്ളതെല്ലാം പരമ്പരയായി ഹേതു, ഭക്തി കർമ്മ ഉപായങ്ങളെല്ലാം. അതാണ് അദ്വൈതത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? മോക്ഷസാധനം ആ സദാത്മീകത്വ വിജ്ഞാനം അല്ലാതെ, ആ ജ്ഞാനം കൊണ്ട് മോക്ഷം, മറ്റൊന്നിനെയും മോക്ഷസാധനമായി സ്വീകരിക്കുന്നില്ല എന്ന് ഇവിടെ യോഗത്തിൽ നിന്നും ഇതിനെ വേർതിരിച്ചിരിക്കുകയാണ്. ഇനി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് വീണ്ടും, മുമ്പ് പറഞ്ഞ പൂർവപക്ഷത്തിന് വീണ്ടും സമാനം പറയും. ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനം വിധേയമാണോ എന്നാണ്. വിധേയമാണെന്ന് പറഞ്ഞാൽ കർത്തവ്യമാണെന്ന് വരും. കർത്തവ്യമാണെന്ന് പറഞ്ഞാൽ തത്വജ്ഞാനവും മാനസികമായ ക്രിയയാണെന്ന് വരും. മാനസികമായ ക്രിയയാണെന്ന് പറഞ്ഞാൽ തത്വജ്ഞാന ഫലമായ മോക്ഷം ക്രിയാസാധ്യമാണെന്ന് വരും. ക്രിയ സാധ്യമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ക്രിയ കൊണ്ട് സാധ്യമാകുന്നത് നശിച്ചുപോകുന്നതാണ്. അത് നശിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും ചർച്ച ചെയ്തത്. ഇപ്പൊ തത്വജ്ഞാനം അങ്ങനെ ഒന്നല്ല. ആ തത്വജ്ഞാനത്തിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാതെ ഒരാളങ്ങനെ ജ്ഞാനിയാകും. അതുകൊണ്ടത് വിധേയമല്ല, ക്രിയയല്ല. അതിന് ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആകാംക്ഷ അഭാവാച്ച ഭാവനാഭാവ എന്നുപ പറഞ്ഞു. യജേത തുടങ്ങിയ വാക്യങ്ങളിൽ അംശത്രയുമുണ്ട്. അപൂർവക്ഷത്തിൽ പറഞ്ഞു കിം കേന കഥം. അവിടെ ഭാവന എന്ന് പറയുന്നു, ആകാംക്ഷ നിവൃത്തി ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെ ഉണ്ടാകുമോ? യദുക്തം വിജയത ഇത്യാദു കിം കേന കഥം ഇതി ഭാവന ആകാംക്ഷായാം ഫല സാധന കൃതികർത്ത ഇതി കർത്തവ്യതാഭിർ ആകാംക്ഷ അപനയനം. അവിടെ കേൾക്കുമ്പോൾ കിം എന്താണ് സാധിക്കേണ്ടത്, കേന എന്തുകൊണ്ടാണ്, കഥം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ആകാംക്ഷ ഉണ്ടാകുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു അതിന് ഭാവനയുണ്ട്. ഇന്നതാണ് ഫലം, യാഗമാണ് സാധന, അതിങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയുള്ള അറിവുണ്ടാകുന്നു. അപ്പോൾ ആകാംക്ഷ ഇല്ലാതാകുന്നു. തദ്വിധിഹാപി ആത്മവിജ്ഞാന വിധവും കണ്ടുപിടി ആത്മവിജ്ഞാന വിധിയിലും ഇങ്ങനെ ആകാംക്ഷ ഉണ്ടാകും, ഭാവന ഉണ്ടാകും, നിവർത്തിക്കും. ഇതി തദസത്, അതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. അതൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? അതീതമായിട്ട് ബന്ധമൊന്നുമില്ല. ഏകമേവ അദ്വീയം തത്വമസി നേതി നേതി അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ ഇത്യാദി വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ സർവാകാംക്ഷ വിനിവൃത്തേഹി. അത് മുമ്പും പറഞ്ഞു. ശ്രവണ സമകാലമേവ, അതാണ് നേരത്തെ പറഞ്ഞത്. ജ്ഞാനം ശ്രവണകാലത്തിൽ തന്നെ സംഭവിക്കുന്നു, പിന്നീട് സംഭവിക്കുന്നതല്ല, സമാധിയിൽ സംഭവിക്കുന്നതല്ല. അത് മുമ്പ് വ്യക്തമായും പറഞ്ഞു. ഇവിടെ പറയുന്നു ആ ശ്രവണകാലത്തിൽ തന്നെ ജ്ഞാനം ഉണ്ടാകും. ഒരാള് പറയുന്നു ആന കുതിര എന്താ കേട്ട് കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞാണോ ജ്ഞാനം ഉണ്ടാകുന്നു? അല്ലല്ലോ. അവർ വാക്കിയെ ശ്രവിക്കുമ്പോൾ ശ്രവിക്കുന്ന സമയത്ത് തന്നെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അത് വാക്യത്തിന്റെ സ്വഭാവമാണ്. ശ്രവിക്കുന്ന സമയത്ത് തന്നെ ആ ജ്ഞാനം ഉണ്ടാകും. ശബ്ദത്തിന്റെ സ്വഭാവമാണ്, കേൾക്കുന്ന സമയത്ത് തന്നെ ജ്ഞാനം ഉണ്ടാവും. പക്ഷേ ആന കുതിര എന്നൊക്കെ പറയുന്ന സാഹിബിന്റെ അടുത്താണെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല, കാരണം ആ ഭാഷ അറിയത്തില്ല. ഇനിയൊരു കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് പറയുക, അതിന് ശബ്ദാർത്ഥ ജ്ഞാനമില്ല, അതിന് ബോധം ഉണ്ടാകത്തില്ല. അത്തരം സ്ഥലങ്ങൾ വിടുക. ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ഒരാളുടെ അടുത്ത് പറയണം, അയാൾക്ക് ബോധം ഉണ്ടാകത്തില്ല. അതെല്ലാം വിട്ട് കഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് ആ ബോധം ഉണ്ടാകാൻ യോഗ്യത ഉള്ള ഒരുവനാണെങ്കിൽ ആ ശബ്ദത്തിന്റെ സ്വഭാവമാണ് അത് കേൾക്കുന്ന സമയത്ത് തന്നെ ബോധത്തെ ഉണ്ടാക്കുന്നത്. ഇവിടെ വിശേഷിച്ചും കാലാപേക്ഷയില്ല. കാരണം ആന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ താമസം വന്നിരിക്കും, കാരണം ആ വസ്തുവിനെ കുറിച്ച് അയാൾക്ക് യാതൊരു പരിചയമില്ല, ശബ്ദം കേട്ടതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്. തന്നിൽ നിന്ന് അന്യമായ ഒന്നിനല്ല, താൻ അന്വേഷിച്ച് പോകേണ്ട ഒന്നിനല്ല ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രവണകാലത്തിൽ തന്നെ ബോധമുണ്ടാകുന്നു. ജ്ഞാനോത്പത്തിക്കുള്ള യോഗ്യതകൾ ആ വ്യക്തിയുടെ അന്ധകരണത്തിലുണ്ടെങ്കിൽ അപ്പോൾ ബോധമുണ്ടാകും. അങ്ങനെ ബോധമുണ്ടായാൽ ഇത്യാദി വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ, ആ കാലത്തിൽ തന്നെ സർവാകാംക്ഷ നിവൃത്തെ വിനിവൃത്തെ എല്ലാ ആകാംക്ഷകളും. നേരത്തെ പറഞ്ഞല്ലോ ഹിം എന്താണ് സാധിക്കേണ്ടത്, ഏകമേവ അദ്വിതീയം എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയാൽ ഇനി എന്താ സാധിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള അവകാശം അവിടെ ഇല്ല. അങ്ങനെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. തുമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇന്നെങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടത്? സദൈവ സോമേതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടാണ് തത്വമസി പറയുന്നത്. വെറുതെ അങ്ങ് പറയുകയാണ്. ആ സത്ത്, സൃഷ്ടിക്ക് കാരണമായിരുന്ന സത്ത് ഏകം അദ്വിതീയമാണെന്ന് ബോധിപ്പിക്കുന്നു. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്ത് ഏകവും അദ്വിതീയവുമായ തനിക്കെന്താ അതുകൊണ്ട് കാര്യം? തന്നെ എങ്ങനെ സംബന്ധിക്കുന്നു? അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു. ഏകമേവ അദ്വിതീയമായിരിക്കുന്ന ആ സത്ത് തത്, അത് ത്വം, അത് നീയാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഏകവും അദ്വിതീയവുമായ ആ സദ്വസ്തുവാണ് നീ എന്ന് ബോധിപ്പിച്ചാണ്. രണ്ടാമതൊന്നില്ല എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകാംക്ഷ എങ്ങനെ കിം കേന കഥം, ഇങ്ങനെയുള്ള ആകാംക്ഷ ഇവിടെ ഉണ്ടാകത്തില്ല, അത് നശിക്കുന്നു. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിധേയമല്ല എന്ന് മനസ്സിലാക്കി തരാനാണല്ലോ പറയുന്നത്. ഈ തത്വബോധത്തിൽ കർത്തവ്യമില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഏകമേവ അദ്വിതീയമായ അസത്യം അതാണ് നീ എന്ന് ബോധിപ്പിക്കുമ്പോൾ ശ്രുതി അതാ ചെയ്യുന്നു. ശ്രുതി കേവലം തത്വമസി എന്ന് പറയുന്നില്ല. അങ്ങനെ തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ തത്വം, എന്തെങ്കിലും മനസ്സിലാകും? അത് എവിടെ പോലെ തുടങ്ങിയത്? നമ്മൾ തത്വമസി വ്യാഖ്യാനിച്ചത് തത്വമസി വാക്യം പറയുന്നതിന് മുമ്പാണ്. ഏകമേവ അദ്വിതീയം പോലാണത് വിശദീകരിച്ചത് ഭക്ഷ്യകാരൻ. ഏകമേവ അദ്വിതീയമാണ് തത്വം എന്ന് ആണ് ബോധിപ്പിക്കുന്നത്, അത് നീയാണ്, ഇത്രയേ ഉള്ളൂ. അവസാനം പിന്നെ പറയുന്നതിന് അല്പമേ ഉള്ളൂ, എന്താണോ ഇതുവരെ ഞാൻ വിശദീകരിച്ച തത്വം, സൃഷ്ടോ തദേവ അനുപ്രാവശ്യം, സൃഷ്ടിച്ച് അനുപ്രവേശം ചെയ്തിരിക്കുന്നു എന്നെല്ലാം പറയുന്ന അത് നീയാണെന്നാണ് ആ ഒരംശമേ ഉള്ളു പിന്നീട് ബോധിപ്പിക്കാൻ. തത്വത്തെ സ്വസ്വരൂപമായി ബോധിപ്പിക്കുന്നു. തത്വം എന്താണെന്ന് നേരത്തെ തന്നെ ബോധിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരുവനോടാണ് അത് ബോധിപ്പിക്കുന്നത്. തത്വന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ഒരുവനോട് അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ശ്രുതി അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അതാണ് തന്റെ സ്വരൂപം എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കർത്തവ്യമായിട്ട് എന്താ ഉള്ളത്? ഉപാസന ധ്യാനം കർത്തവ്യമായിട്ടില്ല, കാരണം ഇനി ബോധിക്കാൻ രണ്ടാമതൊന്നുമില്ല. എന്ത് ബോധിക്കാനാണ് പിന്നെ ധ്യാനിക്കുന്നത്? ധ്യാനിച്ചിട്ട് എന്ത് ബോധിക്കാനാണ്? പരമാർത്ഥത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞു. അത് ബോധിച്ചവന് പിന്നീട് ധ്യാനിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് വിധേയമല്ല കർത്തവ്യമല്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് ശ്രുതിവാക്യത്തെ ശ്രവിച്ച് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് നീ അതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രുതിവാക്യത്തിന്റെ താല്പര്യം ഗ്രഹിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ഭാഷകാരൻ പറഞ്ഞു വരുന്നു. എന്താണോ വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ, എപ്പോഴാണോ ആ വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടാകുന്നത്, എപ്പോ വാക്യശ്രവണത്തിൽ നിന്ന്. അല്ലാതെ വിജ്ഞാനം ഉണ്ടാകാൻ വഴിയില്ല. ആ വാക്യശ്രവണത്തിൽ നിന്ന് വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടാകുന്ന ആ കാലത്തിൽ തന്നെ സർവ ആകാംക്ഷകളും, ഇനി ഇതെങ്ങനെ സാധിക്കണം, ഇതുകൊണ്ട് എന്താ സാധിക്കേണ്ടത് തുടങ്ങിയ സർവ ആകാംക്ഷകളോടെ നിവർത്തിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ അവന് കർത്തവ്യമായിട്ടില്ല, മാനസികമായ കർത്തവ്യമില്ല. പിന്നെ അവന് ധ്യാനിക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ല. ശരി, ഇങ്ങനെ കേട്ടുകഴിഞ്ഞു എന്ന് പറയുന്നതോ ഇത് കേട്ടാൽ പോലെ പിന്നീട് പോയി ധ്യാനിച്ച് സാക്ഷാത്കരിക്കണമെന്ന്. അത് ശരിയാണ്. ഇവിടെ ആർക്കാണോ ഈ സർവാകാംക്ഷ വിനിവൃത്തി അതുണ്ടാകാം, ആർക്കാണോ ശ്രുതിവാക്യം ശ്രവിച്ചിട്ട് ബോധമുണ്ടാകാം, ബോധമുണ്ടായില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. അതിന് ഉപാസനയിൽ ഉൾപ്പെടെയുള്ള വഴികളെ ഇവിടെ ശ്രുതി തന്നെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് വിജ്ഞാന സമകാലത്തിൽ തന്നെ സർവാകാംക്ഷ വിനിവൃത്തി, ആകാംക്ഷ നിവർത്തിക്കുന്നു, അതുകൊണ്ട് ഇവിടെ വിധേയമില്ല കർത്തവ്യമില്ല, അതുകൊണ്ട് ശാരീരികമായ ക്രിയ എന്നുള്ളതാണ്. മോക്ഷത്തിനു വേണ്ടി മാനസികമായ ഒരു ക്രിയയും ധ്യാന അഭ്യാസമോ ചിത്തവൃത്തി നിരോധമോ സമാധി പരിശീലനമോ സർവത്തെയും ഇവിടെ നിഷേധിക്കുന്നു. ആ ബോധത്തിൽ എന്നുവെച്ച വാക്യാർത്ഥ വിജ്ഞാനേ വിധി പ്രയുക്ത പ്രവർത്തതെ എന്ന് പറയുന്നു. അങ്ങനെ ഒരു വിജ്ഞാനം ഉദിച്ചാൽ, ശ്രുതിയുടെ താല്പര്യത്തെ ഒരുവൻ ഗ്രഹിച്ചാൽ, അവൻ എങ്ങനെയാണോ സ്വർഗകാമോ യജേത എന്നുള്ള വാക്യം കേട്ട് യാഗം ചെയ്യണമെന്നുള്ള ബോധമുണ്ടായി, ആ ബോധം ആ വിധിയാൽ പ്രേരിതനായി അവനെന്ത് ചെയ്യുന്നു, വീണ്ടും യാഗത്തിൽ പ്രവർത്തിക്കുന്നു, കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു. ആ കർമ്മം വാചികം മാനസികമോ കായികം എന്നിങ്ങനെ പല ഭേദത്തിലുണ്ട് യാഗകർമ്മം. അവിടെയല്ല അത് ശരിയാണ്. അവിടെ എന്താണ് തന്നിൽ നിന്ന് അന്യമായ യാഗത്തെ ബോധിപ്പിച്ചു, അതിന്റെ ഫലത്തെ കാണിച്ചു തന്നു, അതിനുവേണ്ടി രാഗമുള്ള ഒരുവനോടാണ് പറഞ്ഞത്, ആ രാഗത്തെ ആശ്രയിച്ച് അവൻ പ്രവർത്തിക്കുന്നു, അത് അവിടെ അതല്ല ശരിയാണ്. പക്ഷെ ഇവിടെ എന്താണ് വാക്യാർത്ഥ വിജ്ഞാനെ തത്വമസി ശ്രവിച്ചു കഴിഞ്ഞാൽ വിധി പ്രയുക്ത പ്രവർത്തതെ, വിധിയിൽ പ്രേരിതനായി ആ ബോധം സ്വയം വിധേയമായിക്കൊണ്ട് അവന് പ്രേരണ നൽകിക്കൊണ്ട് അവൻ മറ്റൊന്നിനും പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അവിടെ അന്യ വസ്തുവിനെയാണ് ബോധിപ്പിച്ചത്, ഇവിടെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. വ്യത്യാസം സ്വസ്വരൂപത്തെ വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് പിന്നീട് അവിടെ പ്രവൃത്തിയില്ല. ഇതാണ് സിദ്ധാന്തം. വിദ്യാന്തര പ്രവൃത്തിവച്ച അനവസ്ഥ ദോഷം അവോചമ നേരത്തെ പറഞ്ഞു. ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തിന് പ്രേരണ, പിന്നെ അതിന് വേറെ വിധി, അതിന് വേറെ വിധി, ഇങ്ങനെ അനവസ്ഥ ദോഷം വരുമെന്നും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഉപനിഷത് വാക്യങ്ങളിൽ നിന്നും ആ ബോധം ഉണ്ടാകുന്നതിന് മറ്റൊരു പ്രേരണ വേണ്ടേ, വിധി വേണ്ടേ, അങ്ങനെ ചിന്തിച്ചാൽ അതിന് വേറൊരു വിധി അങ്ങനെ പോകും. എന്നാ ഏകമേവാദ്വിതീയം ബ്രഹ്മ ഇത്യാദി വാക്യേഷു വിധിരവഗമ്യതേ. അത് മാത്രമല്ല, ഏകമേവാദ്വിതീയം തുടങ്ങിയ വാക്യങ്ങളിൽ വിധിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ പോലുമില്ല. ദഷ്ടവ്യ പ്രജ്ഞാം കുർവീത തുടങ്ങിയ പദങ്ങൾ പോലും അവിടെയില്ല. ആത്മസ്വരൂപ അന്വാഖ്യാനേനേവ അവസിതത്വ. ആ വാക്യങ്ങളെല്ലാം സ്വയം പൂർണ്ണമാണ്. വാക്യങ്ങളെല്ലാം സ്വയം ചാരിതാർത്ഥ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ? ആത്മസ്വരൂപ അന്വാഖ്യാനം, ആത്മസ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. വാക്യത്തെ ശ്രവിക്കുന്നവന്, ആ ശ്രോതാവിന് ആ ശ്രോതാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു, അത്രയുള്ളൂ. അതിനപ്പുറം ആ വാക്യത്തിൽ പ്രവർത്തന, പ്രേരണ, ഭാവന അങ്ങനെയൊന്നുമില്ല. അതാണ് അദ്വൈതം, അദ്വൈത ബോധം. അതാണ് വീണ്ടും ഈ മാംസകര് ചോദിക്കുകയാണ്, വസ്തുസ്വരൂപ അന്വാഖ്യാനം മാത്രം അത് പ്രാമാണ്യം. കേവലം വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഒരു വാക്യം പ്രമാണമാകത്തില്ല, ആ വാക്യത്തെ പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല. എങ്ങനെ? അഥാപി രുദ്രസ്യരുദ്രത്വമിത്യവുമാതു വസ്തുസ്വരൂപ അന്യാഖ്യാനം മാത്രത്വം അപ്രാമാണ്യം. പൂർവമീമാംസകരെന്നെ വിചാരം ചെയ്തിട്ട് ചില വാക്യങ്ങളെ പ്രാമാണികമായി സ്വീകരിക്കുന്നില്ല. സ്വരോധി അരോധി തദ്രുദ്രസ്യരുദ്രത്വം, പല ഭാഗങ്ങളിൽ ഇത് വരുന്നതാണ്. ദേവന്മാര് യുദ്ധത്തിന് പോയപ്പോ ശ്രുതി പറയുന്ന ഒരു കഥയാണ്. സ്വർണത്തെ സൂക്ഷിക്കാൻ വേണ്ടി അഗ്നി ഏൽപ്പിച്ചു, പക്ഷെ അഗ്നി എന്ത് ചെയ്ത്? സ്വർണത്തെ അടിച്ചു മാറ്റി. ദേവന്മാർ തിരിച്ചു വന്നപ്പോൾ സ്വർണമില്ല. അവരെല്ലാവരും കൂടെ അഗ്നിയെ വളച്ചു വെച്ച് ഭേദ്യം ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തു. അഗ്നി കരഞ്ഞു, ഒരു കഥയാണ്. കരഞ്ഞപ്പോൾ ആ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർ തുള്ളികളാണ് വെള്ളിയായും മാറി. ഇതൊരു കഥയാണ് പറയുന്ന. ഇത് ഈ കഥയിൽ കഴമ്പില്ല എന്ന് വേദം തന്നെ പറയുന്നു. ഈ കഥയിൽ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ദേവാസുര യുദ്ധം ഉണ്ടായിരുന്നു, അവിടെ അഗ്നി എന്ന് പറയുന്ന ഒരു ദേവത ഉണ്ടായിരുന്നു, ആ ദേവതയെ സ്വർണ്ണം ഏൽപ്പിച്ചെന്നോ അല്ലെങ്കിൽ അത് കരഞ്ഞെന്നോ അത് വെള്ളിയാണെന്നോ അർത്ഥവാദ കഥകളാണ്. ഈ വേദത്തിലും മറ്റും ഇങ്ങനെ ഒരുപാട് അർത്ഥവാദ കഥകളുണ്ട്. ഇതിനാണ് വസ്തുസ്വരൂപ അന്വാഖ്യാനം എന്ന് വെച്ചാൽ വെറും കഥ പറച്ചു. ഈ കഥ പറച്ചില്ലെന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടെന്താ താല്പര്യം? അതുകൊണ്ട് മറ്റെന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, അതെടുക്കുക. അതിനൊരു താല്പര്യം കാണും, കഥയിലല്ല താല്പര്യം.
1: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃശിവായ.

0: സമസ്മഭ്യഗേ സനയോ യന്തു വാജാഃ ദിവക്ഷാ അസി വൃഷഭ സത്യ ശുഷ്മോസ്മഭ്യഗേ സുമാ ഘവൻവോധി ഗോദാഃ ഇത്യഷ്ടാവിംശോധ്യായഃ. ഓം
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Dear listeners of Shaivam.org, the following is Shukla Yajur Vedam, Karma Shaka, Adhyayam 29.
0: Athaikonatrimshodhyayah.

0: Thought, I didn't even want to look back, because Bhagavan said, Ammayum Appanum Ahi. This is like Mother Arahammal herself. Arunachaleshwara appeared as Arahammal. Arunachaleshwara appeared in another form. And Arunachaleshwara appeared as that Kirai party giving food to Bhagavan. See, Anatha means a person who has no one as his own. And there is a particular vyakhyana for that. Ah, that word ah represents God. Akaravachyaha Narayana. Nathaha Esham. When Narayana or Ishvara is your Natha, you are an Anatha. You don't have one particular mother or father. Lot of mothers, lot of fathers, lot of family people. Everyone looks after you. Ishvara in many, many forms pours forth his compassion, grace on you. So, Ishvara brought me from Madurai to Trivannamalai and did not allow me to go out. The every attempt that made me to go out was foiled by him. Bhagavan later on told G.V. Subramaya, he had lot of family problems. One devotee who felt Bhagavan is like his father. So, his wife died, his children died, many problems were there in his life. So, when he was so much suffering, out of compassion, Bhagavan told, why don't you live like me? G.V. Subramaya asked Bhagavan, Bhagavan, how is it possible? Is it possible to be like you? Bhagavan said, why not? Then Bhagavan narrated these incidents. That Skandashramam, I wanted to avoid Skandashramam and go away from Trivannamalai. And the result is this big Ramanashramam. Bhagavan says, I wanted to avoid a small ashramam. Later on, I got a very big ashramam. So, never try to escape from your destiny. Do not have any choice that this is better. I will opt for this. I don't want this. Whatever has fallen in your lot, whether sweet or bitter, enjoy it. Become one with it. Don't choose this from that. This is Bhagavan's teaching to G.V. Subramaya. Whatever comes. See, common sense is very much necessary for the highest spiritual wisdom. In the nature, there is common sense. In the heart, there is intelligence. So, here Bhagavan says, Aham Puhunti. You pushed me out of the world. You pulled me out of the world and made me stay without any movement in the heart. Shirai. Ahaguhai. Shirai. The I itself is the guhai. Cave. Ahaguhai. Shirai. As imprisoned. Amarvittad. Made me sit there. Enkol Arunachala. What expression, what power of grace. How wonderful is thy grace, O Arunachala. So, now the next song, Bhagavan says, I didn't ask you to come to my house. I didn't invite you to Madurai. I never did. People are going around Giri Pradakshina doing so many japa, dhyana. I have never done anything. You out of your own will came and caught hold of me. Arkavane yandane. You just enslaved me and now you want to leave me. See, this is all for us. When we suffer that period of voidness, it usually occurs for every seeker. Sometime there are moments when you are peaceful. There are moments when you are very deep. And there are moments when you are in a desert. There are periods when you are very active. You can see it in that inner field, new and fresh things manifest every moment. we hold on to some very old manifestation and want it to continue. But ever fresh things will manifest. You can see it. And you cannot hold on to anything in nature. Today you are in meditation. And after meditation you will think, oh, today it is over. Now I am a realized person. Next day, the place where meditation was there, there is a railway station. Nothing. All kind of things comes and goes. Then what happens? Prakasham cha pravrtim cha mohameva cha pandava na dveshtisam pravrtani na nivrtani kamshati. In Bhagavad Gita, Lord says, prakasha pravrti moham. Prakasha means sattvaguna, effulgence. Pravritti means work. Moha means delusion, sleep, dullness, inertia. These three things occur to everyone because they are the part and parcel of nature. You cannot separate them from nature. This triguna will be active as long as you are alive. And a person who knows the truth, he will not get addicted to any moods. Either to spiritual moods or to worldly moods, he is not affected by any moods. Moods will come and go. Meditation will come and go. Sleep will come and go. Activity will come and go. And somebody said, Bhagavan, I often get angry. Bhagavan asked, when did you get angry last? Yesterday morning. Why do you keep it even now? Recollect it. It is not that Bhagavan is justifying. He wants you to know that the only way to transcend nature is to ignore it. That is why in talks, gospel, when somebody asks Bhagavan, what to do with thoughts, Bhagavan says, scorch them by ignoring them. A very powerful expression. Bhagavan says, scorch them by ignoring them. How to scorch? Ignore them. So these three, sattva, rajas and tamas, will be there in nature and do not get attached to anything. Be the substratum where everything appears and disappears. Just as pictures appear and disappear in a film without touching the screen, so too you can see many things appear and disappear in awareness. But asango hi ayam purusha. The Upanishad declares that the purusha, the self, is not touched by anything. Asango hi ayam purusha. This is a mahavakya. It's not simply four mahavakyas. Asango hi ayam purusha. This purusha, this atma, the self, is never corrupted by anything. So people will ask, then we can do anything and we will not be affected. It is not. Because if you identify with that purusha, it is impossible for you to do any move as you wish. It is not possible. Because all perversions come when you get associated with the mind. The moment you identify with the self, you cannot act without order. Because the very nature of the self is order. The Vedas say, Ritam Satyam. The moment you are established in Satyam, Ritam naturally happens. See, Ritam in Sanskrit means truth. It also means the Ritam in English. That English Ritam came perhaps from this word, Ritam in Sanskrit. The Ritam in Sanskrit is that Tala, that perfect order. Satyam is the center and Ritam is the circumference. If you are centered in truth, discipline, order must be there in the circumference. Without order in the circumference, you claim to have established in the truth, that is only hypocrisy. It is not possible. Because the very nature of the center is that it puts everything around in harmony, in order. That you can see in Bhagavan's life. The entire life is a perfect rhythmic music festival. It is not that simply when he spoke or when he wrote, when he took food, when he walked, when he went up the hill, when he came down, when he sat, even when he snored. There was no period for him to and going in and coming out. Poku varavu illa podu veli. Bhagavan in Aksharamadamale says that Chidakasha, that divisionless space where there is no entering or coming out, going in or coming out. Poku varavu illa podu veli inil arul poratam, the sport of grace. When you are established in that divisionless space, then you have the delight of the sport of grace. Arul poratam kaattu en Arunachala. That poratam usually means conflict. Conflict is there. As long as the ego is there, there is a conflict between the power of grace and the force of ego. But ultimately, this ego will be swallowed by the power of grace. That is arul poratam. The Puranas, they picture Lord coming and fighting with a person and killing him. And the story ends that the person who was killed, he got liberated. This has to happen within every seeker's heart. The Lord should have the avatara and kill the ego. Hiranyakashipu, Hiranyaksha, everything is there. Every time we are all carrying in our heart. So, here, aham puhundu, entering my heart, pulled me out of my house, you brought me to your house. Bhagavan always considered Arunachala as his house. G.V. Subramaya had two daughters. They were very close with Bhagavan, Lalita and Indra. With both of them, Bhagavan, very closely Bhagavan behaved with them. So the small children, so this Lalita, she will play with Bhagavan. Indra, she will also play. One day, one of these children, she was playing in Bhagavan's room. She was taking some books, putting it down, taking Bhagavan's walking stick. Bhagavan often asked her, what are you doing? Enna pandre? Na unmaiye pannaliye. She said, I am not doing anything. Then Bhagavan said, this is jnani state. Always, even if you act constantly, you never feel you are doing anything. The other child, Bhagavan, somehow she read Bhagavan's Upadesha Saram in Telugu and picked up three words, Deho Naham Koham Soham. Essence of the Upadesha Saram, she took it and started uttering it to Bhagavan. Deho Naham. She said, I am not the body. Koham. Who am I? Soham. I am the self. Bhagavan liked it very much. Bhagavan said, again and again, tell me that. And whenever that child came before Bhagavan, he will make that child tell those three words. Deho Naham. Koham. Soham. I am not the body. Then who am I? I am the self. One day, one great devotee, he asked Bhagavan, it is very difficult even for great scholars to understand these things. You are teaching these children? Then Bhagavan, you know, looked at him and he asked, do you think only through intellect you can understand? Buddhiyala purinjikradudam purinjikradu. Then that devotee, you know, he very much felt very sorry that he spoke something like that to Bhagavan. Because Bhagavan constantly taught that child that Deho Naham Koham Soham. And after that vacation, they were going back to their place. Bhagavan was going up the hill. This G.V. Subramaya with his children came and did Namaskara to Bhagavan. Bhagavan with his walking stick touched that child and told, tell me what I taught you. And that child told, Deho naham, koham soham. Right. Keep it in your heart. I am going to my home, you go to your house. Saying this, Bhagavan walked up the hill, and within few months, that child dropped its body, saying, Deho naham koham soham. We think, Bhagavan always used to say, you only look at the body and say it is a child. Perhaps it is a very old soul. You see a very old person and wants him to learn Vedanta, but he understands nothing. Shankaracharya, when he was only 8 years old, said, wrote works in Vedanta. But after becoming 80 years, they say very difficult, abstract. What? Bhajagovindam. they are great intellectuals in the world, but fail to grasp anything spiritual. But there are children who grasp, they are so sharp spiritually, that grasping spiritual things is not simply the power of by-hearting. If we by-heart certain things, we think they know so much. You need not by-heart. You need not repeat things. But Bhagavan made that child know this, and within few months, that child dropped its body. Bhagavan was preparing that inner being for the takeoff. So, Bhagavan told, I am going to my home. So, Arunachala is his home. He considered Arunachala as his home. Always worshipped Arunachala, walked in Arunachala, looked at Arunachala. Perhaps Bhagavan came down from the hill only to look at the hill. Ahaguhai shirayai amarvittati. You made me safely sit in your cave and guarded me, protected me, poured forth your grace. Enkol Arunachala, how to express the power. I did not ask you to come to Madurai. Yarukkavenayandane. Why did you come and enslave? Now you have no right to leave me. Yarukkavenayandane. Agatridal. Agatridal. The word agatral means pushing away. Agatridal. Bhagavan then. It's not simply warning. It is a threat. Bhagavan threats Arunachala that the whole world will speak ill about you. Whole world will say, don't go to Arunachala because he caught hold of a boy from Madurai and brought him to Trivannamalai and left him in streets. So, Akilam Palithidum. Everyone will, they will not praise you. Indirectly, Bhagavan says, you want praise. That is why you brought me here. It is the nature of the Lord. See, you cannot deny it. Because in Sahasranama, there is one name for Lord, Stotra Priya. The Lord loves Stotra. That is why we also like fame, people speaking good about us. Because the inner being, he needs it. In our Purana also we see, whenever a god appears, all the sages, they worship him with praise. Praise, when it is fed to the ego, it is flattery. Praise, when it is aimed at the self, it is stotra. It is a hymn, a divine hymn. Because every praise fits in him. No praise can fit in the ego. So whatever praise you give, whatever way you worship, see, certain Mahatmas, they used to give so much to that inner being. There was one Swami who went to America. is a very well known person, Swami Ramatirtha. He always used to call himself as Rama, Rama. He never said I. And sometimes he used to say that Rama is God. Rama is not this person. So once he had a meeting with the then American president, so many of his followers, they said, Swami, at least for the etiquette, you should not say Rama, Rama before him. You should say I. That is the normal behavior. You should not say Rama, Rama. Ramatirtha simply smiled. But when that president came, they had a conversation. Instead of saying Rama, he said Emperor Rama. Because, he said, I am not an ordinary president. I am the ruler of the entire universe. And my empire, I will never lose. Your empire you will lose by 5 years. But my empire, I will never lose. It is always theirs. Atma purastad, atma paschad. Shruti says, atma paschad, atma purastad, atma dakshinatah, atmottaradah, atmai vedam sarvam, sasvaradu bhavati, evam paschan, evam manvanah, evam vijanan, atmaratihi, atmakridah, atmamithunah, atmanandah, sasvaradu bhavati, sarveshu lokeshu kamacharo bhavati. The Chandogya Upanishad says, for the jnani, behind is the Atman, in the front is this Atman, right side Atman, left side Atman, above is the self, down is the self, and he delights in the self, he sports in the self, he has his joy in the self, atmaratihi, atmakridaha, atmamithunaha, atmanandaha, sasvaradu bhavati. He is the monarch, the sovereign ruler. Sarveshu lokeshu kamacharo bhavati. He moves about freely, without any interruption, without any obstacle in all the worlds. Because the only obstacle is this ego, this fellow. Once he is removed, there is no division. So, Bhagavan says, how to express Enkul Arunachala. We will continue tomorrow, the same time. Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala. Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala, Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala, Arunachala Shiva, Arunachala Shiva, Arunachala Shiva, Arunachala. Yato mamatma bhavasitvameva, tato na vachyam mamakinjitasti. Yathata veshtam kurumam tathaivatvam atmanatham ramanam bhajam.
1: Shivaya. You're listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Shankaracharya Rukumati Shesham Undatla Nayayan Marada Yahu Prayangal Kaka Mata Malikam. നവ്യന്മാരെന്ന് പറയും. ലിംഗേശോപാധ്യായൻ എന്ന് പറയുന്ന ഒരാൾ തത്വചിന്താമണി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ന്യായശാസ്ത്രത്തിൽ ന്യായത്തിന് അതുകൊണ്ട് വളരെ ന്യായന്മാരെ ചിന്തകൾക്കെല്ലാം വളരെ വ്യത്യാസം വന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ നവ്യ ന്യായന്മാർ പറയുമ്പോൾ അവരെല്ലാം പിന്നീട് ആത്മാവെന്നും മോക്ഷമെന്നൊക്കെ പറയുന്നത് ഈ അദ്വൈതി പറയുന്നതിനെ തന്നെയാണ് അവർ. നവ്യ ന്യായത്തിലേക്ക് പ്രവേശിച്ച പലരും പിന്നീട് അദ്വൈതികളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വിശദീകരണം വെച്ച് നോക്കുമ്പോൾ അവർ ന്യായശാസ്ത്രത്തെ തന്നെ അവർ വിശദീകരിക്കുന്നത് ഈ അദ്വൈതം പറയുന്ന പോലെ തന്നെയാണ്. ആത്മാവിനെ അവരനുപജനീയമായി സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ആത്മാവിന്റെ അജ്ഞാന നാശം, അതാണ് മോക്ഷം എന്നെല്ലാം ഈ അദ്വൈത സിദ്ധാന്തമാണ് നവ്യ ന്യായത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. സാംഖ്യന്മാർ പറയുന്നത് പ്രകൃതി പുരുഷ വിവേകം. സാംഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് നിർഗുണമാണ്. പ്രകൃതി പുരുഷ വിവേകം കൊണ്ട് വിവേകം എന്ന് പറയുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനം കൊണ്ട് പ്രകൃതിയിൽ നിന്നും ആ പുരുഷനെ വേർതിരിക്കുന്നു. ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രകൃതി ബന്ധനകാരിയല്ല. പ്രകൃതി അവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി വിലയിക്കുന്നു. ആ പുരുഷൻ ആത്മാവ് മുക്തനായിത്തീരുന്നു. ജൈനന്മാരും മറ്റും പറയുന്നത് ഈ ആത്മാവ് എന്ന് പറയുന്നത് അതിന് ഒരു നിശ്ചിതമായ പരിണാമ അളവുള്ള ഒന്നാണ്. എന്റെ ശരീരത്തിൽ ആത്മാവിരിക്കുമ്പോൾ എന്റെ അത്ര വലുപ്പം കാണുന്നു. ഉറുമ്പിന്റെ ശരീരത്തിൽ ആത്മാവിരിക്കുമ്പോൾ ആത്മാവ് ഉറുമ്പിന്റെ അത്ര കാണും. ആനയുടെ ആത്മാവ് ആനയുടെ അത്ര കാണും. ഈ ആത്മാവ് ശുദ്ധമായി ഊർധ്വലോകത്തിലേക്ക് നമ്മൾ ഊർധ്വലോകത്തിൽ പോയി ഇരിക്കുന്നതാണ് മുക്തി എന്നാണ് ജൈനന്മാരിൽ. ബൗദ്ധന്മാരിൽ വിജ്ഞാനവാദികൾ പറയുന്ന വിജ്ഞാനത്തിന്റെ ശുദ്ധി, വാസനയുടെ നാശം അത് സംഭവിക്കുമ്പോൾ വിജ്ഞാനം ശുദ്ധമാകുന്നു. അത് ആത്മാവെന്ന് പറയുന്നു. സർവശൂന്യമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് എന്ന് പറയുന്ന ബോധന്മാരുണ്ട്. അവരെ മാധ്യമന്മാരെന്ന് പറയും. സർവവും ശൂന്യമാണ്. ആ ശൂന്യതയിൽ എത്തിച്ചേരും. ആ ശൂന്യഭാവത്തിൽ എത്തിച്ചേരുക അത് എന്ന് പറയുന്നു. അതിൽ തന്നെ നവ്യന്മാരുണ്ട്. അവർ പറയുന്ന അദ്വൈതി പറയുന്ന പോലെ തന്നെ സത്തെന്നോ അസത്തെന്നോ സതത്വ വിജയമെന്നോ സതത്വത് വിലക്ഷണമെന്നോ പറയാൻ കഴിയാത്ത ഒരു തത്വം, ആ തത്വഭാവത്തിൽ എത്തിച്ചേരുന്നതാണ് മോക്ഷമെന്ന് ബോധന്മാർ പറയുന്നു. അങ്ങനെ സൗത്രാന്തികന്മാർ വൈഭാഷികന്മാരെല്ലാം പറയുന്നു ജ്ഞാന വിശുദ്ധി, ജ്ഞാനത്തിന്റെ പരിശുദ്ധിയാണ് മോക്ഷം. അതിനുള്ള നിർവ്വാണം എന്ന് പറയുന്നതാണ് വിശുദ്ധ വിജ്ഞാനം, അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ അവരെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ മോക്ഷത്തെ കുറിച്ച് ഇവർക്കും അവരവരുടെ ഇതുണ്ട്, ഓരോ സങ്കല്പങ്ങളുണ്ട്. ഇതിനെ എന്തെന്നുണ്ടെങ്കിലും ഗ്യാസ് പറയും എല്ലാവർക്കും ഒരു ചുമതല വിഷവാതകം വന്നും വന്നു. അപ്പോ ഇങ്ങനെ മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ വിഭിന്നമാണ്. എല്ലാവരും ഒരു കാര്യം പറയുന്നുണ്ട്, ദുഃഖനാശം അതാണ് അക്കാര്യത്തിൽ എല്ലാവരും. പിന്നെ മിക്കവാറും എല്ലാ ദാർശനികന്മാരും പറയുന്നുണ്ട് വിവേകം, ജ്ഞാനം അതാണ് മോക്ഷത്തിന് കാരണം. അതിന് ആ മോക്ഷത്തിന്റെ സ്വരൂപത്തിൽ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ. മിക്കവാറും ആസ്തിക ദർശനങ്ങൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഹിദ്യന്തേ സർവ സംശയ, അതാണ് സംശയത്തിലേക്ക് പോയി. സർവ്വ സംശയങ്ങളും നശിക്കുന്നു. ഹിദ്യരേ ഹൃദയ ഗ്രന്ഥി, അഹന്ത നശിക്കുമ്പോൾ അഹന്താനാശം ഒരിക്കലും ജ്ഞാനത്തിന് തടസ്സമല്ല. ഇത് ചെയ്യുമാതീനി അവിദ്യാനിവൃത്തി ഫല ശ്രവണാനി. ഇവയെല്ലാം എന്താണ്? അവിദ്യാനിവൃത്തി ഫല ശ്രവണാനി. അവിദ്യാനിവൃത്തിയാണ് ഫലം എന്ന് പറയുന്നത്. അവിദ്യാനിവൃത്തിയാണ് ജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ശ്രവണങ്ങൾ എന്നിട്ട് ശ്രുതികൾ ഉപരുദ്ധേരൻ അതിന് ബാധ വരും. അതിന്റെ അർത്ഥത്തിന് അതിന് അത് അനർത്ഥകമായി തീരും. ഇതിന്റെ ഫലം, ആത്മവിദ്യയുടെ ഫലം അജ്ഞാന നാശമാണെന്ന് പറയുന്നത് ശ്രുതിക്കെല്ലാം വിരോധം വരും. ഇതെല്ലാം ഉപാസനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, എന്താണ് ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി ഇതി ചെയ്യുമാതീനി തദ്ഭാവാപത്തി വചനാനി സമ്പദാധിപക്ഷേ പിന്നെ സാമഞ്ജസ്യേന ഉപപദ്ധ്യേരൻ. വേറെയും ശ്രുതി പറയുന്നുണ്ട് ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി, ബ്രഹ്മത്തെ അറിയുന്നവൻ ആ ബ്രഹ്മമായി തന്നെ തീരുന്നു. ഇതി ചെയ്യുമാതീനി തദ്ഭാവാപത്തി, തദ്ഭാവം ബ്രഹ്മഭാവം ഈശ്വരഭാവം, തദ്ഭാവാപത്തി ഈശ്വരഭാവപ്രാപ്തി, അതിനെ കുറിച്ച് പറയുന്ന വചനങ്ങൾ ശ്രുതിവാക്യങ്ങൾ അതെല്ലാം എന്താണ് സമ്പദാധിപക്ഷേ ജ്ഞാനം ഉപാസനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാമഞ്ജസ്യേന യുക്തിയുക്തമായി ഉപബുദ്ധിയരൻ യോജിക്കത്തില്ല ചേരത്തില്ല. ഇതിനൊന്നും യുക്തിയില്ലാതെ വരും. ബ്രഹ്മവേദ ബ്രഹ്മയോ ഭൂതി, ബ്രഹ്മവേദ ബ്രഹ്മയോ ഭൂതി എന്ന് പറയുന്നതാണ് ബ്രഹ്മഭാവാപത്തി. അങ്ങനെ പറയും കേവല ബ്രഹ്മസ്വരൂപത്തിൽ മുക്തൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയും. ഇതിനെല്ലാം വിരോധം വരും. ഇവരെ ജ്ഞാനത്തെ ഉപാസനയായി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാവന ചെയ്യുന്നത് അഹം ബ്രഹ്മാസ്മി എന്നോ ഞാൻ ഈശ്വരനാണെന്ന് ഭാവന ചെയ്യുന്നു, ഇതൊന്നും ജ്ഞാനമല്ല എന്നാണ് പറയുന്നതിന്റെ കല്പിക്കും. തസ്മാന്ന സമ്പദാതി രൂപം ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം. അതുകൊണ്ട് ആ പറഞ്ഞു വന്ന വിഷയത്തെ അവിടെ അവസാനിപ്പിക്കുകയാണ്. ബ്രഹ്മാത്മീകത്വ വിജ്ഞാനം, യുവാത്മ ബ്രഹ്മാത്മീകത്വം ജ്ഞാനം എന്ന് പറയുന്നത് സമ്പദാതി നമ്മുടെ ഭാവനയല്ല, ധ്യാനമല്ല, നമ്മുടെ ഉപാസനയല്ല. അതോ ന പുരുഷ വ്യാപാര തന്ത്ര ബ്രഹ്മവിദ്യ. അതുകൊണ്ട് എന്താണ് ഈ ബ്രഹ്മവിദ്യ? ആത്മബോധം പുരുഷ വ്യാപാര തന്ത്ര, പുരുഷ വ്യാപാരത്തിന് പുരുഷന്റെ പ്രവൃത്തിക്ക് അധീനമല്ല. പുരുഷപ്രവൃത്തിക്ക് അധീനമല്ല. കിം ദർഹി പിന്നെന്താണ്? പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു ജ്ഞാനവത് വസ്തുതന്ത്ര. പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു ജ്ഞാനവത്. പ്രത്യക്ഷാദി പ്രമാണ വിഷയമായിട്ടുള്ള വസ്തുജ്ഞാനം, അതായത് പ്രത്യക്ഷ പ്രമാണം കാണും, അതിന്റെ വിഷയമായിരിക്കുന്നു ഈ പദാർത്ഥങ്ങളെല്ലാം, അതാണ് പ്രത്യക്ഷാദി പ്രമാണ വിഷയ വസ്തു. അതിന്റെ ജ്ഞാനം, ഈ വസ്തുവിനെ കണ്ടിട്ട് ഈ വസ്തുവാണെന്ന് ഞാൻ അറിയുന്നു, അതുപോലെ ഈ ജ്ഞാനം പോലെ വസ്തുതന്ത്ര വസ്തുവിനധീനമാണ്. ശരിക്കും പറഞ്ഞാൽ ഈശ്വരബോധം അത് ഈശ്വരനധീനമാണ്, ജീവനധീനമല്ല. ഈശ്വരന അധീനമാണ്, ജീവനധീനമല്ല. ഏവം ഭൂതസ്യ ബ്രഹ്മണ ജ്ഞാനസ്യാചിത് യുക്തിയ ശക്തിഹ സാരു അനുപ്രവേശ കൽപ്പയിലും. ഏവം ഭൂതസ്യ ബ്രഹ്മണ, ഇതുവരെ വിശദീകരിച്ചു വന്ന ബ്രഹ്മതത്വം സജ്ഞാനസ്യ, അതിനെ കുറിച്ചുള്ള ജ്ഞാനം, ഇത് രണ്ടും എന്താണ്? കയാചിത് യുക്തിയ, ഒരു യുക്തി കൊണ്ടും, കയാചിത്യ യുക്തി കൊണ്ടും, സഖ്യ കാര്യ അനുപ്രവേശ കൽപ്പയിലും, അതിനെ കാര്യത്തോട് കാര്യത്തിൽ അന്തർഭവിപ്പിക്കുക, കാര്യ അനുപ്രവേശം ചെയ്യുക, കാര്യത്തിൽ അതിനെ അന്തർഭവിക്കുക, കർത്തവ്യത്തിൽ അതിനെ ഉൾപ്പെടുത്തുക, അത് കൽപ്പയിതും എന്ന ശക്തിഹ കൽപ്പിക്കാൻ പോലും എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ്. കർമ്മം ഉപാസന, അതായത് കായിക മാനസിക വാചിക ക്രിയകളുമായി ഇതിനെ ബന്ധിപ്പിക്കാനേ ഒക്കെ ബ്രഹ്മത്തെയോ ബ്രഹ്മജ്ഞാനത്തെയോ രണ്ടും. വിധിക്രിയ കർമ്മത്വേന കാര്യ അനുപ്രവേശോ ബ്രഹ്മണ. വിധിക്രിയ ജ്ഞാനക്രിയ, അറിയുക എന്ന് പറയുന്നത് പറയാമല്ലോ, അതും മനസ്സിന്റെ ഒരു ക്രിയയാണല്ലോ. അപ്പൊ ജ്ഞാനക്രിയ അതിന്റെ കർമ്മമാണ്, അതിന്റെ വിഷയമാണ്. ഈ രീതിയിൽ കാര്യ അനുപ്രവേശ കാര്യമായിട്ട് അതിനെ ബന്ധിപ്പിക്കാനുള്ള പ്രവൃത്തികളുമായിട്ട് ബ്രഹ്മണ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അത് അറിയുക എന്ന് പറയുന്നു, പുസ്തകത്തെ അറിയുന്നു. അപ്പൊ ഇത് വിധിക്രിയ എന്ന് പറയുന്നത് ഈ അറിവ്, ഇതിന്റെ കർമ്മമായി ആ പുസ്തകത്തെ കൊണ്ട് പല പ്രവൃത്തികളും ചെയ്യും, പുസ്തകവും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടു. ഈ രീതി ബ്രഹ്മത്തെ അറിയുന്നു, അങ്ങനെ ബ്രഹ്മം പ്രവൃത്തിയുടെ അംഗമാകുന്നു. യാഗാദികളെയും യാഗം ചെയ്യുന്നതിന് മുമ്പ് അയാൾ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു, ബ്രഹ്മത്തെ അറിയുന്നു, അങ്ങനെ ആ ബ്രഹ്മം യാഗകർത്താവെന്നുള്ളതിനേക്ക് യാഗത്തിന്റെ അംഗമാകുന്നു. ഈ രീതിയിലൊക്കെ സങ്കല്പിക്കുന്നുണ്ട് മീമാംസകര്. അതിനൊക്കെ നിഷേധിക്കുകയാണ്. വിധിക്രിയാകർമ്മത്വേന ബ്രഹ്മ ഒരിക്കലും കാര്യമായി ബന്ധപ്പെടുത്തില്ല. എന്തുകൊണ്ട്? അന്യദേവത വിരിത അധോ അവിജിത അധി ഏനോപനിഷത്ത് പറയും. ഇത് വിധിക്രിയാ കർമ്മത്വ പ്രതിഷേധ. അന്യദേവത വിരിത, വിദിതമായത് അറിയപ്പെട്ടതിൽ നിന്നെല്ലാം അന്യദേവ, അത് അന്യൻ തന്നെയാണ്. ഇതുവരെ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അത് അന്യമാണ്. അന്യദേവ തത് വിദിത, അങ്ങനെയാണെങ്കിൽ സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഇത് അറിയപ്പെടാത്തതാണോ? ഒരിക്കലും അറിയപ്പെടാത്ത അജ്ഞേയമായ ഒന്നാണോ? അജ്ഞേയമാണെങ്കിൽ പിന്നെ ഇതിനു വേണ്ടി സാധനങ്ങളും എല്ലാം നിഷ്പ്രയോജനമായി തീരുമല്ലോ. ബ്രഹ്മ അനുഭൂതി, ബ്രഹ്മജ്ഞാനം എന്നെല്ലാം പറയുന്നത് അബദ്ധമാകുമല്ലോ. അതുകൊണ്ട് പറയുന്നു അധു അവിദിതാ അധി, മറിച്ച് അത അവിദിതാ അധി, അറിയപ്പെടാത്തതിനും അപ്പുറമാണത്. അറിവും അറിവില്ലായ്മയും പ്രാപഞ്ചികമാണ്. പ്രപഞ്ച വിഷയങ്ങളെ സംബന്ധിച്ചാണ് അറിവ്, അറിവില്ലായ്മ. ബ്രഹ്മത്തെ സംബന്ധിച്ച് അറിയാമെന്ന് പറയുന്നത് എത്ര അബദ്ധമാണോ അതുപോലെ അബദ്ധമാണ് ബ്രഹ്മത്തെ അറിയുന്നില്ല എന്ന് പറയുന്നത്. അറിവില്ലായ്മയ്ക്ക് അപ്പുറമായതിനെ അറിവില്ലായ്മയ്ക്ക് വിഷയമാക്കാൻ പറ്റത്തില്ല എന്നാണ്. അറിവില്ലായ്മയ്ക്ക് വിഷയമാക്കുന്ന ഏതിനെ? അറിവിന്റെ തലത്തിലുള്ള വസ്തുക്കളെ കുറിച്ചാണ് നമുക്ക് അറിയാം, അറിയില്ല. ഇതൊരു ദ്വന്ദ്വമാണ്. ഒരു വസ്തുവിനെ നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് മറ്റൊരു ദേശത്ത് ആ വസ്തുവിനെ അറിയാതെ ഇരിക്കാം. അപ്പൊ അറിവും അറിവില്ലായ്മയുടെ ഈ ദ്വന്ദ്വ തലത്തിലാണ്, ദ്വൈത തലത്തിലാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാമെന്ന് വ്യവഹരിക്കാൻ പറ്റത്തില്ല, അറിവില്ല എന്ന് വ്യവഹരിക്കാനും പറ്റത്തില്ല. കേവലമായ അറിവായതുകൊണ്ട് അത് അറിവിന്റെ സ്വരൂപമാണ്. ദീപത്തിന്റെ സമീപത്തിൽ ഇരുട്ട് കാണാം, പക്ഷെ ദീപം സ്വയം ഇരുട്ട്, ദീപത്തിൽ ഇരുളില്ല. അതിന്റെ സമീപത്തിലോ ദൂരെയോ ഇരുട്ട് കാണാം. അപ്പൊ ദീപത്തിൽ ഇരുട്ടിനെ കൽപ്പിക്കാൻ നമുക്ക് വരും. അപ്പൊ ദീപത്തിന്റെ ദൂരെ നമുക്ക് എന്ത് കാണാം? ഇരുട്ടും കാണാം, വെളിച്ചവും കാണാം. ദീപം എന്ന് പറയുന്നത് കേവലം പ്രകാശ രൂപത്തിലിരിക്കും. അതുപോലെ ഈ ആത്മവസ്തു എന്താണ്? കേവലം ജ്ഞാനരൂപത്തിലിരിക്കും. അതുകൊണ്ട് ശുദ്ധമായ ജ്ഞാനരൂപത്തിലിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ അനുഭവ തലത്തിൽ അനുഭവപ്പെടുന്ന അറിവും അറിവില്ലായ്മയും രണ്ടും അവിടെയില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരനെ ഞാൻ അറിയുന്നില്ല എന്നുകൊണ്ട് എനിക്ക് ഈശ്വരനെ നിഷേധിക്കാൻ ഒക്കെ. അറിവില്ലായ്മ കൊണ്ട് നിഷേധിക്കുന്നതിനെ നമ്മൾ അറിയുന്ന വസ്തുക്കളെയാണ് അറിവില്ലായ്മ കൊണ്ട് നിഷേധിക്കാൻ പറ്റും. അറിവിന്റെ തലത്തിൽപ്പെടുന്ന വസ്തുക്കളെ അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റും. അറിവില്ലായ്മയ്ക്ക് അപ്പുറമുള്ള ഒരു വസ്തുവിനെ സമസപരം, ഇരുട്ടിനപ്പുറമുള്ള ഒരു വസ്തുവാണ്, അജ്ഞാനത്തിനപ്പുറമുള്ള ഒരു വസ്തുവിനെ അറിവില്ലായ്മ കൊണ്ടെങ്കിലും നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അത് അറിയപ്പെടുന്നതിൽ നിന്ന് അന്യമാണ്, അറിവില്ലായ്മയിൽ നിന്നും അന്യമാണ്. അത് ബ്രഹ്മത്തെ അറിയുന്നില്ല, അതുകൊണ്ട് ബ്രഹ്മം അജ്ഞേയമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ബ്രഹ്മത്തെ കുറിച്ചുള്ള അജ്ഞാനം, ഞാൻ ബ്രഹ്മത്തെ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നതോ ഇങ്ങനെയാണ്, അത് അറിയപ്പെടുന്നു എന്നറിയുന്നതാണ് അജ്ഞാനം. അത് അതിനെ കുറിച്ചുള്ള അറിവില്ല എന്ന് പറയുന്നതാണ് അജ്ഞാനം. അറിവില്ലായ്മയ്ക്ക് വിഷയമാണെന്ന് പറയുന്നതൊക്കെയാണ് അജ്ഞാനം പോലെ. എന്തുകൊണ്ട്? അത് സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് അറിയപ്പെടുന്നതിനും അറിയപ്പെടാത്തതിനും അപ്പുറം നിൽക്കുന്നതാണ്, അറിവായി നിൽക്കുന്നതാണെന്നത്. അറിവിന് മാത്രമേ അങ്ങനെ നിൽക്കാൻ പറ്റൂ. അറിവില്ലായ്മയ്ക്ക് അറിവിനും അതീതമായി നിൽക്കാൻ അറിവിന് മാത്രമേ കിട്ടും. അറിവുന്നതും വിഷയജ്ഞാനം, അതിനും അതീതമായി ആ സ്വരൂപജ്ഞാനം നിൽക്കുന്നു എന്നാണ്. അന്യദേവ കൃതിവിദ്യ അധോ അവിദ്യതാത് ഇത് വിധിക്രിയാ കർമ്മത്വ പ്രതിഷേധം. അതുകൊണ്ട് എന്താണ് അറിയുക അറിയപ്പെടുന്നില്ല എന്നെല്ലാം പറയുന്നത്? ഈ വ്യവഹാരത്തിന് കർമ്മമായിരിക്കുന്നത് ലൗകിക വസ്തുക്കളാണ്, ഈശ്വരനല്ല എന്നാണ്. അതുകൊണ്ടിപ്പോ ഈശ്വരനെ ഒരാൾ നിഷേധിക്കുന്നു, അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അയാളുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് അറിയുന്നു ഒന്നിനെ അംഗീകരിക്കാൻ പറ്റും. ഈശ്വരൻ എന്ത് ചെയ്യുന്നു? അയാളുടെ അറിവിന് വിഷയമാകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അയാളുടെ യുക്തി അനുസരിച്ച് അയാൾ അറിവിന് വിഷയമാകാത്തതിനെ നിഷേധിക്കുന്നു. അപ്പൊ അയാളുടെ യുക്തി ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്യുന്ന ശരിയായ കാര്യമാണ്, ഈശ്വരനോടുള്ള വിദ്വേഷം കൊണ്ട് ചെയ്യുന്നതല്ല. അയാളുടെ യുക്തി ബോധം നിൽക്കുന്ന തരത്തിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. ഈശ്വരന്റെ സ്വരൂപത്തെ കുറിച്ച് പറയുന്ന എന്താണോ അത് അറിയപ്പെടാത്തതെന്നാണ്. അപ്പൊ അറിയപ്പെടാത്തത് നിഷേധിക്കണമെന്നുള്ള ഒരു സാമാന്യ തത്വത്തെ ഒരാൾ സ്വീകരിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നിഷേധിക്കാം. അയാളുടെ യുക്തി ആ തലം വരെ നിൽക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ശ്രുതി തന്നെ അത് വിശദമാക്കുന്നു? ഏന ഇതം സർവം വിജാനാതി തം കേന വിജാനീയ. ഏന ഇതം സർവം വിജാനാതി, ഏത് ഒന്നുകൊണ്ടാണോ, ഏതൊരു പരമാത്മാവിന്റെ പ്രകാശത്താലാണോ ഇതം സർവം വിജാനാതി പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുന്നത്? തം ആ പരമാത്മാവിനെ കേന വിജാനീയാത് എന്തുകൊണ്ടറിയാൻ കഴിയും? ഏതൊരു പ്രകാശം കൊണ്ടാണോ ഇതെല്ലാം പ്രകാശിക്കപ്പെടുന്നത്. അതിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു സൂര്യനെവിടെ? ഒരു സൂര്യനാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത്. ആ സൂര്യനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു സൂര്യന്റെ ആവശ്യം നമുക്കില്ല. രണ്ടാമതൊരു സൂര്യൻ വന്നിട്ട് ആ സൂര്യനെ കാണിച്ചു തരുന്നില്ല. ആ ഒരു സൂര്യൻ മതി ആ സൂര്യനെ കാണിക്കാനും പ്രാപഞ്ചിക വസ്തുക്കളെ കാണിക്കാനും. അതുപോലെ ഒരു ഏതൊരു ചൈതന്യം ഏതൊരു അറിവ് കൊണ്ടാണോ ഇതെല്ലാം അറിയപ്പെടുന്നത്, അറിവിനെ ഇനി വേറെ അറിയാൻ വേറെ അറിവിന്റെ ആവശ്യം തോന്നും ആവശ്യമില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ സൂര്യനെ കാണാൻ വേറെ സൂര്യന്റെ ആവശ്യം വേണ്ടി അത് കാണുന്നില്ലല്ലോ, അതാണ് അതിന്റെ യുദ്ധം. അതുകൊണ്ട് ഏതൊരു അറിവ് കൊണ്ടാണോ സർവം അറിയപ്പെടുന്നത്, അറിവിനെ അറിയാൻ മറ്റൊരു അറിവിന്റെ ആവശ്യമില്ലായിരിക്കാം. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? വിധിക്രിയാ കർമ്മത്വം, അറിവിന് വിഷയമാണോ അത് എന്നുള്ളതിന് നിഷേധിക്കുകയാണ്. സ്പഷ്ടമായി പറയുന്നുണ്ട് തഥാ ഉപാസ്യക്രിയാ കർമ്മത്വ പ്രതിഷേധോഭിഭവം. ഉപാസ്യക്രിയാ കർമ്മത്വം ഉപാസന അതിന്റെ കർമ്മമാണെന്നുള്ളതിനെയും നിഷേധിക്കുന്നുണ്ട്. ഉപാസ്യക്രിയാ കർമ്മത്വം ഉപാസന എന്ന് പറയുന്ന ഒരു ക്രിയയാണ്, ആ ക്രിയയുടെ കർമ്മത്വവും നിഷേധിക്കുന്നുണ്ട്. എങ്ങനെ? യദ് വാച അനഭ്യതിതം യേന വാക് അഭ്യുജ്യത ഇരി അവിഷയത്വം ബ്രഹ്മണ ഉപന്യസ്യ തദൈവ ബ്രഹ്മത്വം നേദം യതിരോപാസത ഇരി. അവിടെ കേനോപനിഷത്തിൽ തന്നെ പറയുന്നു എന്താണ്? യദ്വാച അനഭ്യുതം, വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ കഴിയാത്തത്. ഏന വാക് അഭ്യുജ്യത, ഈ വാക്ക് എവിടെ നിന്നാണോ പുറപ്പെടുന്നത് അതാണ് ബ്രഹ്മമെന്നാണ്. തദൈവ ബ്രഹ്മത്വം ഈ വാക്കുകൊണ്ട് ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു ശ്രുതിക്കും, ശ്രുതി വാക്കാണ് ശബ്ദമാണ്, ഒരു ശ്രുതിക്കും ഒരിക്കലും വെളിപ്പെടുത്താൻ കഴിയാത്തത്. അതേസമയം ഏന വാക് അഭ്യുദ്ധ്യത, എവിടെ നിന്നാണോ ഈ ശ്രുതി ഉണ്ടായി വരുന്നത് പുറപ്പെടുന്നത്, അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങിയ ഈ ശ്രുതി ഇതെവിടെ നിന്നാണോ പുറപ്പെടുന്നത്, ദേവബ്രഹ്മത്വം വിധി, ഈ ശ്രുതി വെളിപ്പെടുത്തുന്നതിനല്ല നീ ബ്രഹ്മം ധരിക്കേണ്ടത്, ഈ ശ്രുതി എവിടെ നിന്നാണോ വരുന്നത് അതിന് ബ്രഹ്മം ധരിക്കണം എന്ന് പറയും. ഇത് ശ്രുതി എന്ന് പറയുന്നതാണ്, ശ്രുതി തന്നെ ശ്രുതി നിഷേധിക്കുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞതിന് ശേഷം ആ ബ്രഹ്മതത്വം അവിഷയമാണെന്ന് പറഞ്ഞതിന് ശേഷം ഉപന്യസ്യ നിർദ്ദേശിച്ചു, അങ്ങനെ നിർദ്ദേശിച്ചിട്ട് അടുത്ത് പറയുന്ന എന്താണ്? തദേവ ബ്രഹ്മത്വം വിധി വാങ്മനസ്സുകൾക്ക് അതീതമായിരിക്കുന്ന ആ തത്വമാണ് ബ്രഹ്മം എന്ന് നീ അറിയണം. നേദം യദിതം ഉപാസത, നീ ഇവിടെ ധ്യാനിക്കുന്നതൊന്നും ബ്രഹ്മമല്ല, നീ പറയുന്നതൊന്നും ബ്രഹ്മമല്ല, നീ മനനം ചെയ്യുന്നതൊന്നും ബ്രഹ്മമല്ല. ഓരോന്നിനും നിഷേധിക്കും, അവിടെ ഉപാസന നിഷേധിക്കണം. ഇതം ഏത് ഉപാസത, നീ ഇവിടെ ഉപാസിക്കുന്നത് ധ്യാനിക്കുന്നത് അത് ബ്രഹ്മമല്ല, ഇതൊന്നും ബ്രഹ്മമല്ല. അപ്പോ ഒരു സംശയം വരുന്നു ശിഷ്യൻ, എന്താണ് അവിഷയത്വേ ബ്രഹ്മണ ശാസ്ത്രയോനിത്വ അനുപപത്തി. നേരത്തെ പറഞ്ഞല്ലോ ശാസ്ത്രയോനിത്വ, ശാസ്ത്രം എന്ന് പ്രമാണമെന്ന് പറഞ്ഞു. ഇത് പറയുന്ന ശ്രുതി ബോധിപ്പിക്കുന്നതല്ല ബ്രഹ്മമെന്ന് പറയും. അവിഷയത്വേ ബ്രഹ്മണ, ബ്രഹ്മ അവിഷയമാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രയോനിത്വ അനുപപത്തി, ശാസ്ത്രയോനിത്വം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിന് പ്രമാണ ശാസ്ത്രമാണെന്നും ശാസ്ത്രം ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എന്നും പറയും. ഇത് പരസ്പര വിരുദ്ധമാണല്ലോ. ഇതിലേതാണ് ശരി? ആദ്യം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത്. ഇന്ന് അതിനെ നിഷേധിക്കുന്നു. ആ സംശയം അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ട്? അവിദ്യ കൽപ്പിത ഭേദ നിവൃത്തി പരത്വ, ശാസ്ത്രം ഇത്രേ ചെയ്യുന്നുള്ളൂ. എന്താണ്? അവിദ്യ കൊണ്ട് കൽപ്പിച്ച ഭേദങ്ങളെല്ലാം നിവർത്തിക്കുന്നു. അജ്ഞാനം കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ഭേദങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു. ഈ പരമാത്മ വസ്തു അത് അന്യമാണ് എന്നതിനെ കൽപ്പിക്കുന്നു, അന്യമാണെന്ന് കൽപ്പിച്ചതിനെ ഭജിക്കുന്നു, ആരാധിക്കുന്നു, ഉപാസിക്കുന്നു. ഇതെല്ലാം അജ്ഞാനം കൊണ്ടാണ്. ആ ഭേദങ്ങളെല്ലാം നിഷേധിക്കുന്നു, ഏകത്വത്തെ ബോധിപ്പിക്കുന്നു. ഭേദത്തെ നിഷേധിക്കുകയാണ് ആ ശാസ്ത്രം ചെയ്യുന്നത്. അവിദ്യ കൽപ്പിത ഭേദ നിവൃത്തി പരത്വ, ഈശ്വരൻ വേറെ, ജഗത്ത് വേറെ, ജീവൻ വേറെ, ഇങ്ങനെ പലതരത്തിലുള്ള ഭേദങ്ങളെ കൽപ്പിക്കുന്നു. അജ്ഞാനമുള്ളതിനെ നിഷേധിക്കുന്നു. അതൊന്നുകൂടി വ്യക്തമാക്കുന്നു, നഹി ശാസ്ത്രം ഇദന്തയ വിഷയഭൂതം ബ്രഹ്മ പ്രതിപാദയിഷതി. ശാസ്ത്രം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്താണ് ഇതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞ് ബ്രഹ്മവസ്തുവിനെ ഇതന്തയ ഇത് എന്നുള്ള രീതിയിൽ ബോധിപ്പിക്കാൻ ശാസ്ത്രം ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. ശാസ്ത്രത്തിന് അത് കഴിയും. അതുകൊണ്ടാണ് ശാസ്ത്രം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിൽ നിഷേധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ ഒരു നിഷേധാത്മകമായിട്ടല്ല. ശാസ്ത്രം ബ്രഹ്മ മോക്ഷത്തിന് ഉപയോഗം ഉള്ളതല്ല എന്നുള്ള അർത്ഥത്തിലുള്ള ആ രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശാസ്ത്രത്തിനും ലോകത്തിനും ഒന്നിനും ആ ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ ശാസ്ത്രം വെളിപ്പെടുത്തും, ഒരു വാക്കിനും വെളിപ്പെടുത്താൻ കഴിയില്ല. ഒരു ഗുരുവാക്യത്തിനും ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ശാസ്ത്രം ബ്രഹ്മത്തെ വെളിപ്പെടുത്തുന്നില്ല, ശാസ്ത്രത്തിലൂടെ അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത്. അല്ല, ശാസ്ത്രം ഇതിന് ഉപയോഗമില്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല ശാസ്ത്രം നിഷേധിക്കുന്നത്. കാരണം നിഷേധിക്കുന്നത് ശാസ്ത്രമാണോ? ശാസ്ത്രത്തെ നിഷേധിക്കുന്നതും ശാസ്ത്രമല്ല. ശാസ്ത്രം നിഷ്പ്രയോജനം എന്നുള്ള അർത്ഥത്തിലല്ല നിഷേധിക്കുന്നത്. പക്ഷെ ഇതന്തയാ, അതാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രം ഒരിക്കലും ഇതന്തയാ ഇത് എന്നുള്ള ഭാവം, ഇത് എന്നുള്ള രീതിയിൽ വിഷയഭൂതം ബ്രഹ്മ വിഷയമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ പ്രതിപിപാദയിഷതി പ്രതിപാദനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചിന്തർഹി, അതിന്റെ ശാസ്ത്രം ഉപയോഗമില്ലാത്തതാണ്. ശാസ്ത്രം മോക്ഷത്തിന് ഉപകരിക്കത്തില്ലേ? ഉപകരിക്കും. എങ്ങനെ? പ്രത്യേകാത്മത്വേന അവിഷേദയ പ്രതിപാദയ അവിദ്യാകൽപിതം വേദ്യ വേദനാതിഭേദം അപനയ. ശാസ്ത്രം എന്താണ് ബോധിപ്പിക്കുന്നത്? പ്രത്യേകാത്മത്വേന, അത് നിന്റെ സ്വരൂപമാണെന്നാണ് ബോധിപ്പിക്കുന്നത്. ഈ പറയുന്ന ബ്രഹ്മതത്വം ഈശ്വരതത്വം ഈ ശാസ്ത്രം ശ്രവിക്കുന്നവന്റെ സ്വരൂപമാണ്. അതാണ് നിന്റെ വാസ്തവ സ്വരൂപം, നിന്റെ യഥാർത്ഥ സ്വരൂപം അതാണ് എന്ന് ബോധിപ്പിക്കുന്നു. പ്രത്യേകാത്മത്വം, എന്നിട്ട് അതേ ശാസ്ത്രം തന്നെ പറയുന്നു ആ വിഷയമാണ്. മറ്റ് വിഷയങ്ങളെ അറിയുന്നത് പോലെ നിന്റെ അറിവുകൊണ്ട് അറിവിനെ അധീനപ്പെടുത്താവുന്നുള്ള ഒന്നല്ല ആ വിഷയമാണ്. അങ്ങനെ പ്രതിപാദിച്ചത്, അങ്ങനെയാണ് ശാസ്ത്രം പ്രതിപാദിച്ചത്. അപ്പോൾ ആ ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അവിദ്യ കൽപ്പിതം, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് കൽപ്പിക്കപ്പെടുന്ന വേദ്യ വേദത്തിൽ വേദന വേദ്യം, ഇത് അറിവിന് വിഷയമാണ്. വേദത്തിൽ ഞാൻ അറിയുന്നവനാണ്. വേദന, എനിക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. സ്ഥിരം ഭേദം, ഈ ഭേദപ്രപഞ്ചത്തെ അപനയതി നിഷേധിക്കുന്നു. ഞാൻ ബ്രഹ്മത്തെ അറിയുന്നവനാണ്, ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട്, എന്റെ അറിവിന് വിഷയമാണ് ബ്രഹ്മം. ഇതാണ് വേദ്യ വേദ്യതൃ വേദന. ഈ ഭേദത്തെ എന്ത് ചെയ്യുന്ന ശാസ്ത്രം നിഷേധിക്കുകയാണ്. എന്നുവെച്ചാൽ ശാസ്ത്രം ആ പരമാത്മ തത്വത്തെ യഥാർത്ഥമായി ബോധിപ്പിക്കുന്നു. അതിവിടെ ബോധിപ്പിക്കുന്നു തഥാച ശാസ്ത്രം, ആ ശാസ്ത്രത്തെ തന്നെ ഇവിടെ ഉദാഹരിക്കുകയാണ്. കേണുപനിഷത്ത് മതം സത്യമതം മതം യസ്യന വേദസ അവിജ്ഞാതം വിജാനത വിജ്ഞാതം അവിജാനത യസ്യ അമതം. ആർക്കാണോ ഇത് അമതമായിരിക്കുന്നത്, ഇത് അറിവിന് വിഷയമല്ല എന്ന് ആരാണോ അറിയുന്നത്, സത്യമതം, അവനിതിനെ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അവന് അവന്റെ അറിവ്. അങ്ങനെയാണ് ഇതൊരിക്കലും അറിയപ്പെടുന്നതല്ല എന്ന് ആരാണോ ഇതിനെ അറിഞ്ഞിരിക്കുന്നത്, അവൻ ശരിക്കും ഇതിനെ അറിഞ്ഞിരിക്കുന്നു. യസ്യ അമതം സത്യമതം മതം യസ്യ. അങ്ങനെയല്ല, ഒരാൾ പറയുന്നു ഞാനിത് ബ്രഹ്മജ്ഞാനിയാണ്, ബ്രഹ്മത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, ബ്രഹ്മന്റെ കാഴ്ചവൂട്ടിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ന വേദസ അവൻ ഇതിനെ അറിഞ്ഞിട്ടില്ല, അവനൊരിക്കലും ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈശ്വരനെ അറിഞ്ഞു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ ഈശ്വരനെ അറിഞ്ഞിട്ടില്ല. ആ തത്വത്തെ പറയുന്നു അവിജ്ഞാതം വിജാനതാം വിജാനതാം. ജ്ഞാനികൾക്ക് ഇത് അവിജ്ഞാതമാണ്, ഇതൊരിക്കലും വിഷയമല്ല. ജ്ഞാനികൾക്ക് വിഷയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? ഇത് അവരുടെ സ്വരൂപമാണ്, അല്ലെങ്കിൽ അവരതിനെ തന്റെ സ്വരൂപമാണ് എന്നറിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് വിഷയമല്ല എന്നതിനെ അറിയുന്നു എന്ന് പറയാം. അപ്പൊ ഞാനിതിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇതാണ്, അതെന്റെ സ്വരൂപമായിരിക്കുന്നു എന്നവരാണ്. അല്ലെങ്കിൽ ഇത് അറിവിന് മറ്റു വസ്തുക്കളെ പോലെ അത് അറിവിന് വിഷയമല്ല എന്നതിനെ അറിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അറിവിനെ ആത്യന്തികമായി നിഷേധിക്കുകയല്ല, മറ്റു വസ്തുക്കളെ അറിയുന്നത് പോലെ അറിയുന്നു എന്നുള്ളതിനെ നിഷേധിക്കുകയാണ്. വിജ്ഞാതോ അവിജാനത അവിജാനത, ഇത് ഒരു വിഷയമല്ല എന്നറിയുന്നവനെ സംബന്ധിച്ച് വിജ്ഞാതം, ഇത് അറിയപ്പെട്ടിരിക്കുന്നു, അതാണ് അതിന്റെ വാസ്തു. അതുകൊണ്ടാണ് ബ്രഹ്മം ഒരിക്കലും അശുദ്ധമായിട്ടില്ല, ഈശ്വരൻ ഒരിക്കലും മലിനപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത്. ജീവന്റെ ക്ഷുദ്രമായ അറിവിനൊരിക്കലും അതിനെ അളക്കാൻ പറ്റത്തില്ല. അതിനെ കുറിച്ച് പറയുന്നു സമുദ്രത്തെ അളക്കാൻ പോയി ഉപ്പുഭാവയെ പോലെയാണ് ബ്രഹ്മത്തെ അറിയാൻ പോയി. ഒരിക്കലും അതിനെ എന്താണ് വേർതിരിഞ്ഞു എന്ന് അതിനൊരിക്കലും അറിയാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ അങ്ങനെ അറിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പരമാർത്ഥമായ ജ്ഞാനം. വേദാഹമേദം പുരുഷം മഹാന്തം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ ശ്രുതി തന്നെ. ആ പറയുന്നിടത്തെല്ലാം അതിന്റെ താല്പര്യം ഇതാണ്, ആ പരമാത്മ വസ്തുവിനെ തന്റെ സ്വരൂപമായി സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരു വിഷയമായി അറിഞ്ഞു എന്നുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിരിക്കുന്ന ഒരു അഹംഭാവമല്ല, അഹംഭാവനയല്ല, അഹന്തയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ജ്ഞാനമല്ല, അഹന്തയെ നിഷേധിച്ചുകൊണ്ട് സഹജമായി പ്രകാശിക്കുന്ന ഒരു അനുഭവമാണ്. അനുഭൂതിയാണ്. അതുകൊണ്ട് ആരാണോ ഇതിനെ വിഷയമല്ല എന്നറിയുന്നത് അവനിതിനെ അറിയുന്നു. ആരാണോ ഇതിനെ അറിഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നത് അഭിമാനത്തോടുകൂടി അറിയുന്ന അവനിതിനെ അറിയുന്നില്ല എന്ന് ശ്രുതി തന്നെ പറയും. അതിന്റെ ശരിയായ ഈശ്വരജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നതും ശ്രുതിയാണ്, ശാസ്ത്രമാണ്. അത് തന്നെയാണ് ഗുരുപദേശം, യഥാർത്ഥത്തിലുള്ള ഗുരുപദേശം. തഥാ ശാസ്ത്രം യസ്യാമതം തസ്യമതം മതം യസ്യന വേദത അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. ഇങ്ങനെ ഇനിയും ശ്രുതികളുണ്ട്, വേറെയും ശ്രുതികൾ ഉദാഹരണമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ഇവിടെ ഭക്ഷ്യകാലം വെളിപ്പെടുത്തിയിരിക്കും.
4: ഓം നമഃ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്. 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃ ശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: ശ്രീ സുമകര ശ്രീ

குருதர்மே சேஷம் குருதர்மே ஆத்மேத்தி உபாசித மந்திரத்தின் பாஷ்யமாக இது வளர தீர்க்கமாய் இவ்வளவு சர்ச்ச செய்யும் வித்யாசூத்திரம் എന്നാണ് ഇതിൻ്റെ പേര് എന്ന് പറയും. ഭാഷ വ്യാഖ്യാതാക്കൾ പറയുന്നത് ആത്മവിദ്യയുടെ സൂത്രരൂപത്തിലുള്ളതാണ് ഒരു വാക്യമെന്നാണ്. ഇവിടെ അദ്വൈതപക്ഷത്തിൽ തത്വജ്ഞാനം അതാണ് മുക്തിക്ക് കാരണം. ആ തത്വജ്ഞാനം വിധേയമായിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ വിധേയം എന്ന് പറഞ്ഞാൽ തന്നെ കർത്തവ്യമാണ്. വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് കർത്തവ്യത്തെയാണ്. ഇവിടെ ജ്ഞാനത്തിൽ കർത്തവ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? കാരണം ഇത് വേദത്തെ ആധാരമാക്കിയാണ് ചർച്ച. വേദത്തിൽ കർത്തവ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യാഗവും മറ്റും വിധേയമല്ല എന്ന് പറഞ്ഞാൽ കർത്തവ്യമല്ല. അതുപോലെ ജ്ഞാനവും കർത്തവ്യമായി കൂടെ ജ്ഞാനത്തെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്ന എന്തിന്? പലരും ചോദിക്കുക, ചർച്ച ചെയ്യുന്നതാണോ ജ്ഞാനം? അങ്ങനെ ചെയ്യുന്നതാണ് ജ്ഞാനം, ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ജ്ഞാനം. അദ്വൈതത്തെ സംബന്ധിച്ച് അത് യഥാർത്ഥമായി എന്താണ് ജ്ഞാനം എന്ന് മനസ്സിലാക്കണം, എന്തല്ല എന്ന് മനസ്സിലാക്കണം ജ്ഞാനം. പലപ്പോഴും ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എന്തെന്ന് അല്ലെന്ന് മനസ്സിലാക്കേണ്ടി വരും. പ്രത്യക്ഷ സിദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, എന്തല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത്. ഒരാൾ ആനയെ കണ്ടിട്ടുണ്ട്, അയാളോട് ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉടനെ മനസ്സിലാവും, അയാളുടെ മനസ്സിലാ രൂപം തരും, അതിനെക്കുറിച്ചുള്ള സ്മൃതി ഉണ്ടാകും. അതൊന്നും അയാൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യക്ഷമായി. പക്ഷേ അത് കണ്ടിട്ടില്ലാത്ത ഒരാളെടുത്ത് പിന്നീട് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി എന്താണ്? എന്തല്ല, അത് കുതിരയല്ല, പശുവല്ല, നായല്ല എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അയാളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ആ ധാരണ വ്യക്തമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നിൻ്റെ ചർച്ച. തത്വജ്ഞാനം ഇന്നതാണ്, അതിൻ്റെ സ്വരൂപം ഇന്നതാണ്, അത് കർമ്മം പോലെ കർത്തവ്യമായ ഒന്നല്ല. എന്തുകൊണ്ട് കർത്തവ്യമായല്ല? ആ ജ്ഞാനം ശ്രുതിവാക്യത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആർക്കാണ് ഉണ്ടാകുന്നത്? ശ്രോതാവിന്. ശ്രോതാവിനെവിടെ ഉണ്ടാകുന്നു? ശ്രോതാവിൻ്റെ അന്ധകരണത്തിൽ. എങ്ങനെയുള്ള ശ്രോതാവിന്? ആ ജ്ഞാനം ഉണ്ടാകുന്നതിന് യോഗ്യമായ ശ്രോതാവിന്. സയൻസും കണക്കും എല്ലാം നമ്മൾ പഠിക്കുന്നു, ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന സയൻസോ കണക്കോ ഒരു LKG കുട്ടിയെടുത്ത് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ബോധം ഉണ്ടാകും? കേവലം ശബ്ദം കേൾക്കും, അതൊരിക്കലും ബോധം ഉണ്ടാകത്തില്ല. കേൾക്കും, ശബ്ദം കേൾക്കും, എന്താ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ആ പറയുന്ന ശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള പക്വത വേണം. പല ക്ലാസ്സുകൾ പഠിച്ച് അതെല്ലാം മനസ്സിലാക്കുന്നതിനുള്ള ഒരു യോഗ്യത വന്നു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും എന്താണോ ആ പറയുന്നു. അതുപോലെ ഇവിടെയും യോഗ്യത ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന് മറ്റെന്തെങ്കിലും ഉപായമുണ്ടോ? കാരണം പല ശാസ്ത്രങ്ങൾ പല ആചാര്യന്മാർ ഉണ്ട്. എന്തായാലും ജ്ഞാനം അത് കൂടിയത് ഞാനാ ദേവ കൈവല്യം, ജ്ഞാനം കൊണ്ട് മാത്രമേ ഉള്ളൂ മോക്ഷം. ജ്ഞാനത്തിന് ചിത്തവൃത്തി നിരോധം ഉപായാന്തരമായി കൂടെ, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് കഴിയില്ല എന്ന് പറയുന്നു. അത് വിശദീകരിച്ചു. എന്തുകൊണ്ട് ഇവിടെ വേദാന്തത്തിൽ, അതായത് ഉപനിഷത്തിൽ അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ച് ബ്രഹ്മാത്മ വിജ്ഞാനമല്ല സദാത്മീകത്വ വിജ്ഞാനം, അതല്ലാതെ പുരുഷാർത്ഥ സാധനം മോക്ഷ സാധനമായി ഒന്നിനെ സ്വീകരിക്കുന്നില്ല, വൃത്തി നിരോധത്തെ സ്വീകരിക്കുന്നില്ല. അതെന്താണ് വൃത്തി നിരോധം? എങ്ങനെയാണത് മോക്ഷ സാധനമായി യോഗി സ്വീകരിച്ചിരിക്കുന്നത്? അതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. അദ്വൈത ദർശനത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതും എന്നാൽ അതിനോട് വീഷഭേദം ഉള്ളതുമാണ് യോഗ സിദ്ധാന്തം. അതിൻ്റെ സമാനതകളും അതിൻ്റെ വൈജാത്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. തത്വജ്ഞാനം രണ്ടുപേരും അംഗീകരിക്കുന്നു. തത്വജ്ഞാനം ഇവിടെ സദാത്മീകത്വജ്ഞാനം, അവിടെ പ്രകൃതി പുരുഷ വിവേകജ്ഞാനം.
ആത്യന്തികമായി രണ്ടു കൂട്ടർ സ്വീകരിച്ചിരിക്കുന്നത് മോക്ഷം കൈവല്യം തന്നെ, കേവല ഭാവ ഏകത്വം എന്നാണ് യോഗ പതഞ്ജലി പറയുന്നത്. ആത്യന്തികമായി അത് തന്നെ. പ്രകൃതി ദൃശ്യമല്ലാതായി തീരുമ്പോൾ പുരുഷൻ ആ കേവല ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ പിന്നെ വാക്കിനും മനസ്സിനും ഒന്നും പ്രവൃത്തിയില്ല, യോഗിയും പറയുന്നു. പക്ഷെ എന്നിട്ടും താത്വികമായി സിദ്ധാന്തപരമായി യോഗി പല പുരുഷന്മാരെ സ്വീകരിക്കുന്നു. ഓരോ പുരുഷനും ഓരോ മുക്തി. ആ പല പുരുഷന്മാരെ സ്വീകരിക്കുന്നിടത്ത് അദ്വൈതി അഭേദത്തെ സ്വീകരിച്ചിരിക്കുന്നു. ആത്മീയഭേദം സർവം, അത് യോഗിക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. പ്രകൃതി വേറെ, പുരുഷൻ വേറെ. പ്രകൃതി ഒരു പുരുഷനെ സംബന്ധിച്ച് ദൃശ്യമാകുന്നില്ലെങ്കിലും മറ്റ് അനന്ത പുരുഷന്മാർക്ക് വീണ്ടും അത് ദൃശ്യമായിരിക്കും. അതുകൊണ്ട് ആ പ്രകൃതി വേറെ തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഭേദങ്ങളുണ്ട്. അതുകൊണ്ട് ചിത്തവൃത്തി നിരോധം, ചിത്തവൃത്തി നിരോധം എന്ന് വെച്ചാൽ യോഗം. ഇത് പതഞ്ജലിയുടെ യോഗമാണ്, അഷ്ടാംഗ യോഗത്തിനനുസരിച്ചാണ് എല്ലാ യോഗങ്ങളും ഇങ്ങനെ സ്വീകരിക്കുന്നത്. അതിൽ തന്നെ യോഗം എന്ന് പറഞ്ഞാൽ യോഗസമാധി, യോഗസമാധിയാണ്. അപ്പം അതിനെയാണ് ഇപ്പം നിരോധം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സമാധിയായി. ചിത്തവൃത്തി നിരോധത്തിലൂടെ വരുന്ന സമാധി, സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം മുഖ്യമായി രണ്ടാണ്. ആ സമാധിയാണ് ഇവിടെ നിഷേധിക്കുന്നത്. അങ്ങനെ നിഷേധിക്കുന്നു. ഇനി ഭാഷ്യകാരം പറയുന്നു, ഇനി അതിനെ അംഗീകരിച്ചാലും ശരി. കാരണം പറഞ്ഞല്ലോ, യോഗവും പൂർണ്ണതയുള്ള ഒരു ശാസ്ത്രമാണ്. അനന്യ സാധനത്വ നിരോധത്തെ അങ്ങനെ സ്വീകരിക്കും, അതൊരന്യസാധനമല്ല, അങ്ങനെ സ്വീകരിക്കും. ഫലത്തിൽ രണ്ടും ഒന്നല്ലേ? ആ രീതിയിൽ നിരോധത്തിൽ എന്താ ചെയ്യുന്ന യോഗി? ധ്യേയ വസ്തുവിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതുകൊണ്ട് മറ്റുള്ളതെല്ലാം നിരോധിക്കപ്പെടുന്നു. സംയമത്തിലൂടെ ധാരണ ധ്യാന സമാധി ഇവിടെ വിവേകഖ്യാതി പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണോ, ആത്മബോധമുണ്ടാകുന്നു. ആത്മബോധത്തിൽ ഭേദബോധം നശിക്കുന്നു. അത് ശ്രവണം കൊണ്ടാണെന്ന് വ്യത്യാസമേ

പൂർണ്ണമായിട്ടുള്ള ഭക്ഷ്യക്കാരൻ പറയും അഭ്യുപഗമ്യതെന്ന്. അങ്ങനെ ഒന്ന് അംഗീകരിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട്, തത്കാലം നിങ്ങൾ പറയുന്നത് അംഗീകരിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആ രീതി സിദ്ധാന്തമായി സ്വീകരിച്ചുകൊണ്ടല്ല ഹ്യാത്മവിജ്ഞാന തസ്മൃതി സന്താന വ്യതിരേകേണ ചിത്തവൃത്തി നിരോധസ്യ സാധനം അസ്തി. ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം ആത്മജ്ഞാന തസ്മൃതി സന്താനം മുമ്പ് അത് പറഞ്ഞു, ഇനി വിശദീകരിക്കും. അതല്ലാതെ ചിത്തവൃത്തി നിരോധത്തെ സാധനമായി ഇവിടെ സ്വീകരിക്കുന്നില്ല. ചിത്തവൃത്തി നിരോധം അഭ്യാസത്തിൽ ആരംഭിക്കുമ്പോൾ സമാധിക്ക് സാധനമാകുന്നു. അതുതന്നെ സമാധിയുടെ പരിപക്വതയിൽ അത് വിവേകജ്ഞാനത്തിന് സാധനമാകും. അതുതന്നെ അത് കഴിഞ്ഞ് പരവൈരാഗ്യത്തിന്, വിവേകഖ്യാതിക്ക് ശേഷം പരവൈരാഗ്യം. അതാണ് വൈരാഗ്യം തുടക്കത്തിലെ വേണം. എന്നാൽ സാധകൻ ആ വിവേകഖ്യാതി വിട്ടുപോകാൻ പാടില്ല. സാധകൻ വീണ്ടും ബഹിർമുഖനായി പ്രപഞ്ച വ്യവഹാരത്തിൽ വരാൻ പാടില്ല. പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുമ്പോൾ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നതല്ല, ക്ഷുത്പിപാസ വിശപ്പ് ദാഹം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള പ്രപഞ്ച വ്യവഹാരങ്ങൾ പുരുഷൻ വരാൻ പാടില്ല. അതിന് പരവൈരാഗ്യം വേണം, ജ്ഞാനരൂപത്തിലുള്ള പരവൈരാഗ്യം. അതാണ് യോഗി പറയുന്നത്. വിവേകഖ്യാതി പോലെയുള്ള ജ്ഞാനമാണ് വൈതൃഷ്ണയും. ആ പരവൈരാഗ്യം കൊണ്ട് അതിനോടെല്ലാം വിതൃഷ്ണ ഉണ്ടാകുന്നു, കൃഷ്ണ അവിടെ നശിക്കുന്നു. അപ്പോൾ ശരീര സംബന്ധിയായോ ലോക സംബന്ധിയായോ ഒരു കാര്യങ്ങളിൽ യോഗി പ്രവർത്തിക്കുന്നില്ല. യോഗിക്ക് കർമ്മമില്ല അവിടെ, പരിപൂർണമായ കർമ്മത്യാഗം. അങ്ങനെ ചിത്തം ദഗ്ധ ബീജം പോലെ ആകുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിത്തത്തിൽ പരിണാമം സംഭവിക്കുന്നു. പിന്നെ ചിത്തത്തിൽ പരിണമിക്കാൻ വയ്യ. പരിണമിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ സാമ്യാവസ്ഥയെ പ്രാപിക്കുന്നു. ഇതാണ് യോഗത്തിൻ്റെ രീതി. പക്ഷെ അവിടെ അദ്വൈതി പറയുന്നത് നിങ്ങൾ അതിനെ ഒരു സാധനമായി സ്വീകരിച്ചാണ്, ക്രമേണ അത് ആത്യന്തികമായി അതും ജ്ഞാനത്തിലെത്തുന്നുണ്ടല്ലോ. ജ്ഞാനത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ, എന്നാൽ ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സാധനമായി സ്വീകരിക്കാൻ സാധ്യമല്ല. ആത്മവിജ്ഞാന തസ്മൃതി. പിന്നെ ചിത്തവൃത്തി നിരോധത്തെ നിങ്ങൾ മുക്തിക്ക് ഹേതുവായി സ്വീകരിച്ചാലും ശ്രുതി അതിനെ വിധിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് വാസ്തവത്തിൽ മുക്തിക്ക് ഹേതുവല്ലാത്തതുണ്ട്. മുക്തിക്ക് ഹേതുവല്ലാത്തതിന് മുക്തിക്ക് ഹേതുവായിട്ട് എങ്ങനെ വിധിക്കും? അപ്പൊ സാങ്കേതികമായി പറഞ്ഞാൽ അത് ഒരു തരത്തിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. അത് ബ്രഹ്മവിജ്ഞാനം വ്യതിരേകയാണ് അന്യ മോക്ഷ സാധനം അവഗമ്യതേ. മറ്റെന്തെല്ലാം പറഞ്ഞാലും ശരി, ബ്രഹ്മവിജ്ഞാന വ്യതിരേകയാണ് ബ്രഹ്മവിജ്ഞാനം. അതല്ലാതെ മോക്ഷസാധനമായി വേറെന്തിനെയും അദ്വൈതത്തിൽ സ്വീകരിക്കുന്നില്ല. യോഗമോ ഭക്തിയോ കർമ്മമോ ഒന്നിനെയും. പിന്നെ എവിടെയെങ്കിലും അങ്ങനെ എന്തിനെയെങ്കിലും മോക്ഷസാധനം എന്ന് പറയണമെങ്കിൽ അത് ജ്ഞാനമായി സ്വീകരിച്ചുകൊണ്ടാണ്. അദ്വൈതത്തിൽ ഭക്തിയെ മോക്ഷസാധനമായി പറയുന്നത് ജ്ഞാനം തന്നെ എന്ന് സ്വീകരിച്ചു. യോഗത്തെ എവിടെയെങ്കിലും മോക്ഷസാധനമായി പറയുന്നെങ്കിൽ അതും ജ്ഞാനമായി സ്വീകരിച്ചുകൊണ്ട്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷസാധനമാകും. മറ്റുള്ള കാര്യങ്ങളല്ല, യോഗത്തിനോ ജ്ഞാനത്തിനോ യോഗത്തിനോ ഭക്തിക്കോ അങ്ങനെ ജ്ഞാനം എന്നുള്ള ഒരു പദവി നൽകുന്നതിന് പ്രയാസമുണ്ടെങ്കിൽ അതെല്ലാം ജ്ഞാന ഉത്പത്തിക്കുള്ള സാധനങ്ങളായി സ്വീകരിക്കും. ജ്ഞാനം ഉണ്ടാകുന്നതിന് അതെല്ലാം സഹായി. ജ്ഞാനം ഉണ്ടാകണമല്ലോ. ജ്ഞാനം ഉണ്ടാകുന്നതിന് യമനിയമാദി സാധനങ്ങൾ, ഈശ്വരാരാധന തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉപായങ്ങളാണ്. അതുകൊണ്ട് അതെല്ലാം ജ്ഞാന ഉത്പത്തി രണ്ടും രണ്ടാണ്. ജ്ഞാനം ഉത്പന്നമാണ്. വേദാന്ത വാക്യം ശ്രവിച്ച് ജ്ഞാനം ഉണ്ടാകുന്നില്ല. ആ ശ്രമം കൊണ്ട് എന്താ പ്രയോജനം? ബദ്ധരെ ശ്രവിച്ചിട്ട് എന്താ പ്രയോജനം? ചെകിടൻ ചെവി കേൾക്കാൻ കഴിയാത്തയാണ്. അപ്പൊ ആ ഉത്പത്തിക്കൊരു യോഗ്യത വേണം. ആ യോഗ്യതയ്ക്ക് വേണ്ടി ബാക്കിയുള്ള എല്ലാത്തിനെയും അദ്വൈതത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ മറ്റ് യോഗ്യതകളെല്ലാം വന്നു ചേർന്നാൽ ആ ജ്ഞാനോത്പത്തി എങ്ങനെ സംഭവിക്കും? സാധാരണ പറയും, മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ജ്ഞാനം തനിയെ ഉണ്ടാകും. ജ്ഞാനം തനിയെ ഉണ്ടാകത്തില്ല. മനസ്സ് ശുദ്ധമായുള്ള ജ്ഞാനം തനിയെ ഉണ്ടാകത്തില്ല. ജ്ഞാനം അതിൻ്റെ ഹേതുവിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ. ജ്ഞാനത്തിൻ്റെ ഹേതു

0: വേദാന്തവാക്യം. വേദാന്തവാക്യ ശ്രവണം കൊണ്ടുള്ള, കാരണം ആ വേദാന്തവാക്യത്തിന്റെ താല്പര്യമാണ് ജ്ഞാനം. വേദാന്തവാക്യം ശബ്ദാത്മകമായി ശ്രവിക്കുന്നു, വാക്യം ശബ്ദാത്മകമാണ്. ശ്രവിക്കുമ്പോൾ ശ്രോതാവിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് അതിൻ്റെ താല്പര്യ രൂപത്തിൽ ജ്ഞാനം. ശ്രോതാവിൻ്റെ ഉള്ളിലുണ്ടാകുന്നു, അതിന് വേറെ ഹേതുക്കളില്ല. അതുകൊണ്ട് വേദാന്തവാക്യം ജ്ഞാനോത്പത്തിക്കുള്ള സാക്ഷാത് ഹേതു എന്ന് പറയും. മറ്റുള്ളതെല്ലാം പരമ്പരയായി ഭക്തി കർമ്മ ഉപായങ്ങളെല്ലാം, അതാണ് അദ്വൈതത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്, മോക്ഷസാധനം ആ സദാത്മീകത്വ വിജ്ഞാനം അല്ലാതെ, ആ ജ്ഞാനം കൊണ്ട് മോക്ഷം, മറ്റൊന്നിനെയും മോക്ഷസാധനമായി സ്വീകരിക്കുന്നില്ല എന്ന് ഇവിടെ ഇവിടെ യോഗത്തിൽ നിന്നും ഇതിനെ വേർതിരിച്ചിരിക്കുകയാണ്. ഇനി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് വീണ്ടും, മുമ്പ് പറഞ്ഞ പൂർവപക്ഷത്തിന് വീണ്ടും സമാധാനം പറയും. ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനം വിധേയമാണോ എന്നാണ്. വിധേയമാണെന്ന് പറഞ്ഞാൽ കർത്തവ്യമാണെന്ന് വരും. കർത്തവ്യമാണെന്ന് പറഞ്ഞാൽ തത്വജ്ഞാനവും മാനസികമായ ക്രിയയാണെന്ന് വരും. മാനസികമായ ക്രിയയാണെന്ന് പറഞ്ഞാൽ തത്വജ്ഞാന ഫലമായ മോക്ഷം ക്രിയാസാധ്യമാണെന്ന് വരും. ക്രിയാസാധ്യമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ക്രിയ കൊണ്ട് സാധ്യമാകുന്നത് നശിച്ചുപോകുന്നതാണ്. അത് നശിച്ചുപോകും. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തത്വജ്ഞാനം അങ്ങനെ ഒന്നല്ല. ആ തത്വജ്ഞാനത്തിൻ്റെ സ്വരൂപത്തെ ഗ്രഹിക്കാതെ ഒരാളങ്ങനെ ജ്ഞാനിയാകും. അതുകൊണ്ടത് വിധേയമല്ല, ക്രിയയല്ല. അതിന് ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ആകാംക്ഷ അഭാവാച്ച അഭാവനാഭാവ എന്നുപ പറഞ്ഞു. യജേത തുടങ്ങിയ വാക്യങ്ങളിൽ അംശത്രയുമുണ്ട്. അപൂർവപക്ഷത്തിൽ പറഞ്ഞ കിം കേന കഥം, അവിടെ ഭാവന എന്ന് പറയുന്നു, ആകാംക്ഷ നിവൃത്തി ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെ ഉണ്ടാകുമോ? യദുക്തം വിജയത ഇത്യാദു കിം കേന കഥം ഇതി ഭാവന ആകാംക്ഷായാം ഫല സാധന കൃതികർത്ത ഇതി കർത്തവ്യതാഭിർ ആകാംക്ഷ അപനയനം. അവിടെ കേൾക്കുമ്പോൾ കിം എന്താണ് സാധിക്കേണ്ടത്, കേന എന്തുകൊണ്ടാണ്, കഥം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ആകാംക്ഷ ഉണ്ടാകുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു, അതിന് ഭാവനയുണ്ട്, ഇന്നതാണ് ഫലം, യാഗമാണ് സാധന, അതിങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയുള്ള അറിവുണ്ടാകുന്നു. അപ്പോൾ ആകാംക്ഷ ഇല്ലാതാകുന്നു. തദ്വിധിഹാപി ആത്മവിജ്ഞാന വിധവും, അതുകൊണ്ട് ഇവിടെ ആത്മവിജ്ഞാന വിധിയിലും ഇങ്ങനെ ആകാംക്ഷ ഉണ്ടാകും, ഭാവന ഉണ്ടാകുന്ന ഇവിടത്തേക്കും. ഇതി തദസത്, അതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. അതൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? അതീതമായിട്ട് ബന്ധമൊന്നുമില്ല. ഏകമേവ അദ്വീയം തത്വമസി നേതി നേരി അനന്തരം അബാഹ്യം അയമാത്മാ ബ്രഹ്മ ഇത്യാദി വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ സർവാകാംക്ഷ വിനിവൃത്തേഹി. അത് മുമ്പും പറഞ്ഞു. ശ്രവണ സമകാലമേവ, അതാണ് നേരത്തെ പറഞ്ഞത്. ജ്ഞാനം ശ്രവണകാലത്തിൽ തന്നെ സംഭവിക്കുന്നു, പിന്നീട് സംഭവിക്കുന്നതല്ല, സമാധിയിൽ സംഭവിക്കുന്നതല്ല. അത് മുമ്പ് വ്യക്തമായും പറഞ്ഞു. ഇവിടെ പറയുന്നു, ആ ശ്രവണകാലത്തിൽ തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. ഒരാള് പറയുന്നു, ആന കുതിര എന്താ കേട്ട് കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞാണോ ജ്ഞാനം ഉണ്ടാകുന്നു? അല്ലല്ലോ. അവർ വാക്കിയെ ശ്രവിക്കുമ്പോൾ ശ്രവിക്കുന്ന സമയത്ത് തന്നെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അത് വാക്യത്തിന്റെ സ്വഭാവമാണ്. ശ്രവിക്കുന്ന സമയത്ത് തന്നെ ആ ജ്ഞാനം ഉണ്ടാവും. ശബ്ദത്തിന്റെ സ്വഭാവമാണ്, കേൾക്കുന്ന സമയത്ത് തന്നെ ജ്ഞാനം ഉണ്ടാവും. പക്ഷേ ആന കുതിര എന്നൊക്കെ പറയുന്ന സാഹിബിന്റെ അടുത്താണെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല, കാരണം ആ ഭാഷ അറിയത്തില്ല. ഇനിയൊരു കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് പറയുക, അതിന് ശബ്ദാർത്ഥ ജ്ഞാനമില്ല, അതിന് ബോധം ഉണ്ടാകത്തില്ല. അത്തരം സ്ഥലങ്ങൾ വിടുക. ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത ഒരാളുടെ അടുത്ത് പറയണം, അയാൾക്ക് ബോധം ഉണ്ടാകത്തില്ല. അതെല്ലാം വിട്ടു കഴിഞ്ഞാൽ ആ ശബ്ദത്തിൽ നിന്ന് ആ ബോധം ഉണ്ടാകാൻ യോഗ്യത ഉള്ള ഒരുവനാണെങ്കിൽ ആ ശബ്ദത്തിന്റെ സ്വഭാവമാണ് അത് കേൾക്കുന്ന സമയത്ത് തന്നെ ബോധത്തെ ഉണ്ടാക്കുന്നത്. ഇവിടെ വിശേഷിച്ചും കാലാപേക്ഷയില്ല. കാരണം ആന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ താമസം വന്നിരിക്കും, കാരണം ആ വസ്തുവിനെ കുറിച്ച് അയാൾക്ക് യാതൊരു പരിചയവും ഇല്ല, ശബ്ദം കേട്ടതേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെയാണ്, തന്നിൽ നിന്ന് അന്യമായ ഒന്നിനല്ല, താൻ അന്വേഷിച്ചു പോകേണ്ട ഒന്നിനല്ല ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രവണകാലത്തിൽ തന്നെ ബോധമുണ്ടാകുന്നു. ജ്ഞാനോത്പത്തിക്കുള്ള യോഗ്യതകൾ ആ വ്യക്തിയുടെ അന്ധകരണത്തിലുണ്ടെങ്കിൽ അപ്പോൾ ബോധമുണ്ടാകും. അങ്ങനെ ബോധമുണ്ടായാൽ ഇത്യാദി വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ, ആ കാലത്തിൽ തന്നെ സർവാകാംക്ഷ നിവൃത്തെ വിനിവൃത്തെ, എല്ലാ ആകാംക്ഷകളും. നേരത്തെ പറഞ്ഞല്ലോ, ഹിം എന്താണ് സാധിക്കേണ്ടത്, ഏകമേവ അദ്വിതീയം എന്ന് കേട്ടുകഴിഞ്ഞാൽ അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയാൽ ഇനി എന്താ സാധിക്കേണ്ടത്? അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള അവകാശം അവിടെ ഇല്ല. അങ്ങനെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. തുമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇന്നിങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടത്? സദൈവ സൗമ്യതമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടാണ് തത്വമസി പറയുന്നത്. വെറുതെ അങ്ങ് പറയുകയാണ്, ആ സത്ത് സൃഷ്ടിക്ക് കാരണമായിരുന്ന സത്ത് ഏകം അദ്വിതീയമാണെന്ന് ബോധിപ്പിക്കുന്നു. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത്ത് ഏകവും അദ്വിതീയവുമായ തനിക്കെന്താ അതുകൊണ്ട് കാര്യം, തന്നെ എങ്ങനെ സംബന്ധിക്കുന്നു? അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നു, ഏകമേവ അദ്വിതീയമായിരിക്കുന്ന ആ സത്ത് തത് അത് ത്വം അത് നീയാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഏകവും അദ്വിതീയവുമായ ആ സദ്വസ്തുവാണ് നീ എന്ന് ബോധിപ്പിച്ചാണ്. രണ്ടാമതൊന്നില്ല എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകാംക്ഷ എങ്ങനെ? കിം കേന കഥം, ഇങ്ങനെയുള്ള ആകാംക്ഷ ഇവിടെ ഉണ്ടാകത്തില്ല, അത് നശിക്കുന്നു. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിധേയമല്ല എന്ന് മനസ്സിലാക്കി തരാനാണല്ലോ പറയുന്നത്. ഈ തത്വബോധത്തിൽ കർത്തവ്യമില്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഏകമേവ അദ്വിതീയമായ അസത്യം അതാണ് നീ എന്ന് ബോധിപ്പിക്കുമ്പോൾ ശ്രുതി അതാ ചെയ്യുന്നു. ശ്രുതി കേവലം തത്വമസി എന്ന് പറയുന്നില്ല. അങ്ങനെ തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ തത്വം, എന്തെങ്കിലും മനസ്സിലാകും? അത് എവിടെ പോലെ തുടങ്ങിയത്? നമ്മൾ തത്വമസി വ്യാഖ്യാനിച്ചത് തത്വമസി വാക്യം പറയുന്നതിന് മുമ്പാണ്. ഏകമേവ അദ്വിതീയം പോലാണത് വിശദീകരിച്ചത് ഭാഷകാരൻ. ഏകമേവ അദ്വിതീയമാണ് തത്വം എന്ന് ആണ് ബോധിപ്പിക്കുന്നത്, അത് നീയാണ്, ഇത്രയേ ഉള്ളൂ. അവസാനം പിന്നെ പറയുന്നതിന് അല്പമേ ഉള്ളൂ, എന്താണോ ഇതുവരെ ഞാൻ വിശദീകരിച്ച തത്വം, സൃഷ്ടോ തദേവ അനുപ്രാവശ്യം, സൃഷ്ടിച്ച് അനുപ്രവേശം ചെയ്തിരിക്കുന്നു എന്നെല്ലാം പറയുന്ന അത് നീയാണെന്നാണ് ആ ഒരംശമേ ഉള്ളു പിന്നീട് ബോധിപ്പിക്കാൻ. തത്വത്തെ സ്വസ്വരൂപമായി ബോധിപ്പിക്കുന്നു. തത്വം എന്താണെന്ന് നേരത്തെ തന്നെ ബോധിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരുവനോടാണ് അത് ബോധിപ്പിക്കുന്നത്. തത്വന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ഒരുവനോട് അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ശ്രുതി അങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ അതാണ് തന്റെ സ്വരൂപം എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കർത്തവ്യമായിട്ട് എന്താ ഉള്ളത്? ഉപാസന ധ്യാനം കർത്തവ്യമായിട്ടില്ല, കാരണം ഇനി ബോധിക്കാൻ രണ്ടാമതൊന്നുമില്ല. എന്ത് ബോധിക്കാനാണ് പിന്നെ ധ്യാനിക്കുന്നത്? ധ്യാനിച്ചിട്ട് എന്ത് ബോധിക്കാനാണ്? പരമാർത്ഥത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞു. അത് ബോധിച്ചവന് പിന്നീട് ധ്യാനിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് വിധേയമല്ല കർത്തവ്യമല്ല എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് ശ്രുതിവാക്യത്തെ ശ്രവിച്ച് എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് നീ അതിനെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ശ്രുതിവാക്യത്തിന്റെ താല്പര്യം ഗ്രഹിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതാണ് ഭാഷകാരൻ പറഞ്ഞു വരുന്നു. എന്താണോ വാക്യാർത്ഥ വിജ്ഞാന സമകാലമേവ, എപ്പോഴാണോ ആ വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടാകുന്നത്, എപ്പോ വാക്യശ്രവണത്തിൽ നല്ലതായ വിജ്ഞാനം ഉണ്ടാകാൻ വഴിയില്ല. ആ വാക്യശ്രവണത്തിൽ നിന്ന് വാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടാകുന്ന ആ കാലത്തിൽ തന്നെ സർവ ആകാംക്ഷകളും, ഇനി ഇതെങ്ങനെ സാധിക്കണം, ഇതുകൊണ്ട് എന്താ സാധിക്കേണ്ടത് തുടങ്ങിയ സർവ ആകാംക്ഷകളോടെ നിവർത്തിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ അവന് കർത്തവ്യമായിട്ടില്ല, മാനസികമായ കർത്തവ്യമില്ല, പിന്നെ അവന് ധ്യാനിക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ല. ശരി, ഇങ്ങനെ കേട്ടുകഴിഞ്ഞു എന്ന് പറയുന്നതോ, ഇത് കേട്ടാൽ പോരാ പിന്നീട് പോയി ധ്യാനിച്ച് സാക്ഷാത്കരിക്കണമെന്ന്. അത് ശരിയാണ്. ഇവിടെ ആർക്കാണോ ഈ സർവാകാംക്ഷ വിനിവൃത്തി അതുണ്ടാകാം, ആർക്കാണോ ശ്രുതിവാക്യം ശ്രവിച്ചിട്ട് ബോധമുണ്ടാകാം, ബോധമുണ്ടായില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കണം. അതിന് ഉപാസനയിൽ ഉൾപ്പെടെയുള്ള വഴികളെ ഇവിടെ ശ്രുതി തന്നെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് വിജ്ഞാന സമകാലത്തിൽ തന്നെ സർവാകാംക്ഷ നിവൃത്തി, ആകാംക്ഷ നിവർത്തിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വിധേയമില്ല, കർത്തവ്യമില്ല. അതുകൊണ്ട് ശാരീരികമായ ക്രിയ എന്നുള്ളതാണ്. മോക്ഷത്തിനു വേണ്ടി മാനസികമായ ഒരു ക്രിയയും ധ്യാന അഭ്യാസമോ ചിത്തവൃത്തി നിരോധമോ സമാധി പരിശീലനമോ സർവത്തെയും ഇവിടെ നിഷേധിക്കുന്നു. ആ ബോധത്തിൽ എന്നുവെച്ച വാക്യാർത്ഥ വിജ്ഞാനേ വിധി പ്രയുക്ത പ്രവർത്തത്തെ എന്ന് പറയുന്നു. അങ്ങനെ ഒരു വിജ്ഞാനം ഉദിച്ചാൽ, ശ്രുതിയുടെ താല്പര്യത്തെ ഒരുവൻ ഗ്രഹിച്ചാൽ, അവൻ എങ്ങനെയാണോ സ്വർഗകാമോ യജേത എന്നുള്ള വാക്യം കേട്ട് യാഗം ചെയ്യണമെന്നുള്ള ബോധമുണ്ടായി, ആ ബോധം ആ വിധിയാൽ പ്രേരിതനായി അവനെന്ത് ചെയ്യുന്നു, വീണ്ടും യാഗത്തിൽ പ്രവർത്തിക്കുന്നു, കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു. ആ കർമ്മം വാചികം മാനസികമോ കായികം എന്നിങ്ങനെ പല ഭേദത്തിലുണ്ട് യാഗകർമ്മം. അവിടെയെല്ലാം അത് ശരിയാണ്. അവിടെ എന്താണ്, തന്നിൽ നിന്ന് അന്യമായ യാഗത്തെ ബോധിപ്പിച്ചു, അതിന്റെ ഫലത്തെ കാണിച്ചു തന്നു. അതിനുവേണ്ടി രാഗമുള്ള ഒരുവനോടാണ് പറഞ്ഞത്. ആ രാഗത്തെ ആശ്രയിച്ച് അവൻ പ്രവർത്തിക്കുന്നു. അത് അവിടെ അതെല്ലാം ശരിയാണ്. പക്ഷെ ഇവിടെ എന്താണ്, വാക്യാർത്ഥ വിജ്ഞാനി തത്വമസി ശ്രവിച്ചു കഴിഞ്ഞാൽ വിധി പ്രയുക്ത പ്രവർത്തന പ്രവർത്തതെ, വിധിയിൽ പ്രേരിതനായി ആ ബോധം സ്വയം വിധേയമായിക്കൊണ്ട് അവന് പ്രേരണ നൽകിക്കൊണ്ട് അവൻ മറ്റൊന്നിനും പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അവിടെ അന്യ വസ്തുവിനെയാണ് ബോധിപ്പിച്ചത്, ഇവിടെ സ്വസ്വരൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. ആ വ്യത്യാസം, സ്വസ്വരൂപത്തെ വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് പിന്നീട് അവിടെ പ്രവൃത്തിയില്ല. ഇതാണ് സിദ്ധാന്തം. വിദ്യാന്തര പ്രവൃത്തിച്ച അനവസ്ഥാദോഷം അവോചമ, നേരത്തെ പറഞ്ഞു ഒരു ജ്ഞാനം, ആ ജ്ഞാനത്തിന് പ്രേരണ, പിന്നെ അതിന് വേറെ വിധി, അതിന് വേറെ വിധി, ഇങ്ങനെ അനവസ്ഥാദോഷം വരുമെന്നും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഉപനിഷത് വാക്യങ്ങളിൽ നിന്നും ആ ബോധമുണ്ടാകുന്നതിന് മറ്റൊരു പ്രേരണ വേണ്ടേ, വിധി വേണ്ടേ, അങ്ങനെ ചിന്തിച്ചാൽ അതിന് വേറൊരു വിധി അങ്ങനെ പോകും. എന്നുവെച്ച ഏകമേവാദ്വിതീയം ബ്രഹ്മ ഇത്യാദി വാക്യേഷു വിധിരവഗമ്യതേ. അത് മാത്രമല്ല, ഏകമേവാദ്വിതീയം തുടങ്ങിയ വാക്യങ്ങളിൽ വിധിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾ പോലുമില്ല. ദഷ്ടവ്യഹ പ്രജ്ഞാം കുർവീത തുടങ്ങിയ പദങ്ങൾ പോലും അവിടെയില്ല. ആത്മസ്വരൂപ അന്വാഖ്യാനേനേവ അവസിതത്വ, ആ വാക്യങ്ങളെല്ലാം സ്വയം പൂർണ്ണമാണ്. വാക്യങ്ങളെല്ലാം സ്വയം ചാരിതാർത്ഥ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെ, ആത്മസ്വരൂപ അന്വാഖ്യാനം, ആത്മസ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു. വാക്യത്തെ ശ്രവിക്കുന്നവന് ആ ശ്രോതാവിന് ആ ശ്രോതാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു, അത്രയുള്ളൂ. അതിനപ്പുറം ആ വാക്യത്തിൽ പ്രവർത്തന പ്രേരണ ഭാവന അങ്ങനെയൊന്നുമില്ല. അതാണ് അദ്വൈതം, അദ്വൈത ബോധം അതാണ്. വീണ്ടും ഈ മാംസകര് ചോദിക്കുകയാണ്, വസ്തുസ്വരൂപ അന്വാഖ്യാനം മാത്രം അത് പ്രാമാണ്യം? കേവലം വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഒരു വാക്യം പ്രമാണമാകത്തില്ല, ആ വാക്യത്തെ പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല. എങ്ങനെ, അഥാപി രുദ്രത്വമിത്യവുമാതു വസ്തുസ്വരൂപ അന്യാഖ്യാനം മാത്രത്വം അപ്രാമാണ്യം. പൂർവ്വമീമാംസകരെന്നെ വിചാരം ചെയ്തിട്ട് ചില വാക്യങ്ങളെ പ്രാമാണികമായി സ്വീകരിക്കുന്നില്ല. സ്വരോധി നിതരോധി തദ് രുദ്രസി രുദ്രത്വം, പല ഭാഗങ്ങളിൽ വരുന്നതാണ്. ദേവന്മാര് യുദ്ധത്തിന് പോയപ്പോ ശ്രുതി പറയുന്ന ഒരു കഥയാണ്. സ്വർണത്തെ സൂക്ഷിക്കാൻ വേണ്ടി അഗ്നി ഏൽപ്പിച്ചു, പക്ഷെ അഗ്നി എന്ത് ചെയ്ത്, സ്വർണത്തെ അടിച്ചു മാറ്റി. ദേവന്മാർ തിരിച്ചു വന്നപ്പോൾ സ്വർണ്ണമില്ല. അവരെല്ലാവരും കൂടെ അഗ്നിയെ വളച്ചു വെച്ച് ഭേദ്യം ചെയ്തു, ക്വസ്റ്റ്യൻ ചെയ്തു, അഗ്നി കരഞ്ഞു. ഒരു കഥയാണ്. കരഞ്ഞപ്പോ ആ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീർത്തുള്ളികളാണ് വെള്ളിയായി മാറി. ഇതൊരു കഥയാണ് പറയുന്ന. ഇത് ഈ കഥയിൽ കഴമ്പില്ല എന്ന് വേദം തന്നെ പറയുന്നു. ഈ കഥയിൽ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ദേവാസുര യുദ്ധം ഉണ്ടായിരുന്നു, അവിടെ അഗ്നി എന്ന് പറയുന്ന ഒരു ദേവത ഉണ്ടായിരുന്നു, ആ ദേവതയെ സ്വർണ്ണമേൽപ്പിച്ചെന്നോ അല്ലെങ്കിൽ അത് കരഞ്ഞെന്നോ അത് വെള്ളിയാണെന്നോ അർത്ഥവാദ കഥകളാണ്. ഈ വേദത്തിലും മറ്റും ഇങ്ങനെ ഒരുപാട് അർത്ഥവാദ കഥകളുണ്ട്. ഇതിനാണ് വസ്തുസ്വരൂപ അന്വാഖ്യാനം എന്ന് വെച്ചാൽ വെറും കഥ പറച്ചു. ഈ കഥ പറച്ചില്ലെന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടെന്താ താല്പര്യം? അതുകൊണ്ട് മറ്റെന്താ ഉദ്ദേശിക്കുന്നുണ്ട്? അതെടുക്കുക. അതിനൊരു താല്പര്യം കാണും, കഥയിലല്ല താല്പര്യം.
1: ഓം നമഃ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്.
1: ഓം നമഃ ശിവായ.